ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 31ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1566 ജൂലൈ 31, അമേരിക്കയിലെ ആദിമ ജനവർഗങ്ങളുടെ മേൽ ക്രൂരതാണ്ഡവമാടിയ യൂറോപ്യർക്കെതിരെ ശബ്ദമുയർത്തുകയും അടിമത്തം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തുകയും ചെയ്ത ബർത്തലോമി ഡേല കാസ അന്തരിച്ചിരിക്കുന്നു. 1658 ജൂലൈ 31 ഔറംഗസീബ് സ്വയം പ്രഖ്യാപിത ചക്രവർത്തിയായിരിക്കുന്നു. 1959 ജൂലൈ 31 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെ, EMS മന്ത്രിസഭയെ ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മന്ത്രിസഭ സ്വീകരിച്ച പുരോഗമനപരമായ നടപടികൾ സംസ്ഥാനത്തെ പ്രതിലോമ രാഷ്ട്രീയ ശക്തികളെയും ജാതിമത സംഘടനകളെയും ഒത്തൊരുമിപ്പിച്ചു. അവർക്കറിയാമായിരുന്നു, പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ടാൽ പൊതുജനം തങ്ങളുടെ കൂടെ നിൽക്കുകയില്ല എന്ന്, ജാതിമത സംഘടനകൾക്ക് ആളെ കിട്ടില്ല എന്ന്. അതുകൊണ്ട് മാത്രം അവർ ഒത്തുകൂടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തേ തീരൂ എന്നവർ തീരുമാനിച്ചു. KPCC പ്രസിഡന്റായിരുന്ന ആർ ശങ്കർ ഡൽഹിയിലെത്തി സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഗവർണറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ബി രാമകൃഷ്ണ റാവുവായിരുന്നു ഗവർണർ. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയാകെ തകർന്നിരിക്കുന്നു എന്ന് ഗവർണർ റിപ്പോർട്ട് നൽകി. ആയതിനെ തുടർന്ന് കേരള സർക്കാരിനെ ഡിസ്മിസ് ചെയ്തുകൊണ്ടും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുമുള്ള പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരിക്കലൊരു ഗുരുവും ശിഷ്യനും കൂടി അയൽഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ആശ്രമത്തിൽ നിന്ന് ഏറെ ദൂരം നടന്നപ്പോഴേക്കും ഒരു നീർച്ചാൽ. അത് ചാടിക്കടക്കാൻ ഒരുങ്ങവേ എതിരെ നിന്നും ഒരു യുവതി നടന്നു വരുന്നു. അവർക്കാണെങ്കിൽ ആ നീർച്ചാൽ ചാടിക്കടക്കാൻ ഏറെ പ്രയാസമായിരുന്നു. കുഴങ്ങി നിന്ന യുവതിയെ ഇപ്പുറത്താക്കുന്നതിനു വേണ്ടി സന്യാസി ഒരു കാൽ അപ്പുറം വെച്ച് അവരെടുത്ത് പൊക്കത്ത് വെച്ചു. നന്ദി പറഞ്ഞ് അവർ നടന്നു പോവുകയും ചെയ്തു. സന്യാസിയും ശിഷ്യനും നീർച്ചാൽ ചാടിക്കടന്ന് ഗ്രാമത്തിലേക്ക് പോയി. ഏറെ നേരം പല കാര്യങ്ങൾ, വ്യാപാരങ്ങൾ ഒക്കെ കഴിഞ്ഞ് രാത്രിയോടെ അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ശിഷ്യൻ സ്വാമിയെ വിളിച്ചു. സ്വാമി ഉറങ്ങിയോ? സ്വാമി പറഞ്ഞു, ഇല്ല. എന്താ കാര്യം? സ്വാമി രാവിലെ ചെയ്തത് തീരെ ശരിയായില്ല. സ്വാമി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? സ്വാമിയെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. സ്വാമിക്ക് ദേഷ്യം വന്നു. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറയ്, ഞാൻ എന്ത് ചെയ്തു എന്നാ? ശിഷ്യൻ പറഞ്ഞു, രാവിലെ ആ യുവതിയെടുത്ത് ഇപ്പുറത്ത് വച്ചില്ലേ, സ്വാമിയെപ്പോലെ ഒരാൾ യുവതിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെത്ര ശരിയാണ്? അത് കേട്ട് സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഞാൻ രാവിലെ ആ യുവതിയെ അപ്പുറത്തു നിന്നും എടുത്ത് ഇപ്പുറത്ത് വെച്ചു. പക്ഷേ നീയുണ്ടല്ലോ, അവൾ ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുകയാണ്. സ്വാമി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായതുകൊണ്ടാവും. പിന്നെ ഒരക്ഷരം പറയാതെ ശിഷ്യൻ കിടന്നുറങ്ങി. നോക്കൂ, നമ്മളിൽ ചിലരെങ്കിലും ശിഷ്യന്റെ മനസ്സുള്ളവരാണ്. കളയാൻ പറ്റാതെ ചിന്തകളും ചുമന്ന് നടക്കുന്നവർ. പഴകി മലിനമായ ചിന്തയും കൊണ്ട് നടക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്തെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ചിന്തകളുടെ ചങ്ങല കണ്ണികളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെല്ലാം മറ്റുള്ളവർ കാരണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വയറ്റിൽ പഴകിയതും ദഹിക്കാത്തതുമായ ഭക്ഷണം കെട്ടിക്കിടക്കുന്നത് പോലെ മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ സാധിക്കും, സജീവമാകാൻ കഴിയും? മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ കഴിയും, സജീവമാകാൻ കഴിയും? എടുത്തിപ്പുറത്ത് വച്ചാൽ വച്ചു, പിന്നെയും ചുമന്നുകൊണ്ട് നടക്കരുത്. അത് മനസ്സിനെ ഭാരപ്പെടുത്തും, മലിനമാക്കും.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ, ചെറിയ കാര്യങ്ങൾ മനോഹരങ്ങളാണ്. വളരെ ശരിയായ കാര്യമാണത്. ജീവിതത്തിൽ വലിയ കാര്യങ്ങളെക്കാൾ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു പുഞ്ചിരി ഉതിർക്കുന്ന സന്തോഷം പൊട്ടിച്ചിരിയിൽ കിട്ടില്ലെന്ന് വരും. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ ഒടുവിൽ ഗോപിക പറയുന്നു, എന്നെ തിരിഞ്ഞു നോക്കുന്നു, ഒരു സ്മിതമെനിക്കായി നൽകുന്നു, അതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടതെന്ന് അവർ ആത്മഗതപ്പെടുന്നു. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ചില മാത്രകൾ മാത്രമെന്ന് വയലോപ്പള്ളി പറയുന്നുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന കിത്തം. സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. ഒന്നോർത്തു നോക്കൂ, കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാക്കിയത് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓടി വിയർത്ത് ടെൻഷനായി വൈകുന്നേരം വന്നു കയറുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെയാണ് ഭാര്യ എതിരേൽക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ? പോയ കാര്യമെന്തായി, ഒക്കെ ശരിയാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതാണ്. വലിയ കാറ്റിനേക്കാൾ സുഖം പകരുന്നത് ഇളം കാറ്റായിരിക്കും. പെരുമഴയേക്കാൾ ഇഷ്ടം തോന്നുന്നത് നേർത്ത ചാറ്റൽ മഴയോടായിരിക്കും. ഒരു ചെറു താരക കാൺകെ ഇരുട്ടു മറക്കും, പുതുമഴ കാൺകെ വരൾച്ച മറക്കും എന്ന് കവയിത്രി. സത്യത്തിൽ മനുഷ്യർക്കിഷ്ടം ലാളിത്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി മനുഷ്യൻ അധ്വാനശീലരാണ്. നവലോക സൃഷ്ടിക്ക് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ലോകത്തെ സദാ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതിന് ബിസിനസ്സുകൾ ചെയ്യും, പദ്ധതികൾ നടപ്പിലാക്കും, ഉള്ള ഭാരമൊക്കെ എടുത്ത് തലയിൽ വയ്ക്കും. അതിനിടയിൽ കിട്ടുന്ന സന്തോഷത്തിന്റെ ചെറു തേൻ തുള്ളികൾ, അതാണ് ശരിക്കും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമ്പോൾ അറിയാതെ അറിയാതെ മസ്തിഷ്കത്തിൽ ആനന്ദമൈഡിന്റെ ലാവാപ്രവാഹമുണ്ടാകും. ഈ ആനന്ദമൈഡ് എന്ന് വെച്ചാൽ പേര് പോലെ സന്തോഷാധിക്യം പ്രദാനം ചെയ്യുന്ന മസ്തിഷ്ക രാസപ്രഭാവമാണ്. ഒരു ചിരി കണ്ടാൽ അത് മതി എന്ന് കവിയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ രാസപ്രഭാവത്തിന്റെ ധന്യതയാണ്. വീടിനകത്തെ ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മനസ്സിനെ കൂടുതൽ പ്രകാശമാനമാക്കും. ഏത് ജോലിയും അനായാസേന ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതേക്കുറിച്ചറിയില്ല. അവർ പങ്കാളിയെ ചോദ്യം ചെയ്യും, ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അസ്വസ്ഥതയുടെ കയങ്ങളിൽ അവർ ആണ്ടുപോകും. അതൊക്കെ തലച്ചോറിൽ വിരോധാമൈൻ ഉണ്ടാക്കും, വിരക്തിക്ക് കാരണമാകും. ചെറിയ ശല്യങ്ങൾ വലിയ വെറുപ്പുകൾക്ക് കാരണമാകും എന്നർത്ഥം. പലപ്പോഴും കുടുംബത്തിനകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ജോലിസ്ഥലത്ത് നിന്ന് കൂടുതലും ലഭ്യമാകുന്നത് വലിയ വലിയ സന്തോഷങ്ങളാണ്. സാലറി, പ്രമോഷൻ, അതൊക്കെ വലിയ സന്തോഷങ്ങൾ തന്നെയല്ലേ? പക്ഷെ കുടുംബത്തിനകത്ത് ഓരോ ദിവസവും ലഭ്യമാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തലച്ചോറിൽ വലിയ തോതിൽ ആനന്ദമായി ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പരമാവധി പരസ്പരം ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എവിടെ പോയി, എന്ത് ചെയ്യുകയായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര നേരമായി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഇത്രയും നേരം എവിടെ പോയി നിൽക്കുകയായിരുന്നു എന്ന് തുടങ്ങിയ ഷാർപ്പായ ചോദ്യം ചെയ്യലുകൾ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്ന് മറന്നുപോകരുത്. എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കുറച്ചുകൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം സന്തോഷം മുറിക്കുള്ളിൽ നിറയും, അവിടം ചൈതന്യവത്താകും. കുട്ടികളും പൂക്കളും പൂമ്പാറ്റകളുമുള്ള ഉദ്യാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടം വല്ലാത്തൊരു പ്രസരിപ്പോടെ എല്ലാവർക്കും ആനന്ദം പകർന്നു തരും. പക്ഷെ അതൊക്കെ എത്ര ലളിതവുമായിരിക്കുന്നു എന്ന് നോക്കൂ. പൂക്കളെ കാണുന്നതും അവയുടെ സൗരഭ്യം ആസ്വദിക്കുന്നതും ഇഷ്ടമില്ലാത്തവരായി ആരുണ്ടാകും? ചിത്രശലഭങ്ങൾക്ക് ഒരു പര്യായം പറഞ്ഞാൽ ഇഷ്ടശലഭങ്ങൾ എന്ന് പറയേണ്ടതായി വരില്ലേ? കുട്ടികൾ ആമോദത്തിന്റെ പ്രതിരൂപങ്ങളാണ്. അവരുടെ ലാളിത്യം ഹൃദയത്തെ ചേതോഹരമാക്കുന്നു. ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ നമുക്കിഷ്ടമാണ്. എന്നാൽ അതിലേറെ ഇഷ്ടവും സന്തോഷവും ഉണ്ടാക്കി തരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് ഓർക്കുക.
ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർഗോഡ്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.

0: സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. ദേശീയഗാനമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ലോക്സഭാ ബിൽ അംഗീകരിച്ചത്. ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ 2026 പ്രകാരം ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേമാതരത്തിനും നൽകുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു. ദേശീയഗീതത്തിനർഹമായ ബഹുമാനം ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് ലോക്സഭയിലെ ചർച്ചയിൽ കേന്ദ്രസഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. പ്രതിപക്ഷം അവതരിപ്പിച്ച ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. രാജ്യസഭ അംഗീകാരം നൽകിയതോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ സുപ്രധാന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. വികസിത ഭാരതത്തിന് യുവാക്കൾ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് ബില്ലിന്മേൽ ചർച്ചയ്ക്ക് മറുപടി നൽകവെ കേന്ദ്രസഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പതിറ്റാണ്ടുകളായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച എന്ന പ്രശ്നം നേരിടുന്നുണ്ടെന്നും ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം സംരക്ഷിക്കുന്നതിനും വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന് അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യവും സാങ്കേതിക വിദ്യയിലൂന്നിയതുമായ പരീക്ഷാ സംവിധാനം, ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ശക്തമായ നിയമങ്ങൾ, പരീക്ഷാ മാഫികൾക്കെതിരായ കർശന നടപടികൾ എന്നിവ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്പദ് യോജന രാജ്യത്തുടനീളം നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി ചിരാഗ് പാസ്വാൻ ലോക്സഭയെ അറിയിച്ചു. ആധുനിക ഭക്ഷ്യ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങളും മൂല്യവർദ്ധിത സൌകര്യങ്ങളും ഒരുക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും സംരക്ഷണവും മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. പിഎംശ്രീ വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ടുണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഇത് സംബന്ധിച്ച ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ ഭാഗികമായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ട്. രാജ്യം ഒരു ദേശീയ കരിക്കുലവുമായി മുന്നോട്ടു പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക സാധ്യമല്ലെന്നും സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് തന്നെയായിരിക്കും പിഎംശ്രീ സ്കൂളുകളിലും പഠിപ്പിക്കുകയെന്നും മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ പിപിഇ കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഓണക്കാല ഉത്സവബത്ത 6000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രി ഒ ജെ ജനീഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ആലപ്പുഴ, കാസർകോട്, കോട്ടയം കളക്ടർമാർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇന്നും നാളെയും നിർത്തിവച്ചതായി മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാവിലെ 11:30 മുതൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെയാണ് കടലാക്രമണ സാധ്യത. തീരവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 12 എഡിഷൻ രാവിലെ 9 സി കെ കാസിം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായാണ് മത്സരങ്ങൾ. പുലിക്കയം അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്ററിൽ സ്ലാലോം വിഭാഗം ഉൾപ്പെടെ മത്സരങ്ങൾ നടക്കും. നാളെ രാവിലെ പുലിക്കയത്ത് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളുമുണ്ടാകും. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയുടെ ടൂറിസം സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. മേഖലയിലെ ടൂറിസം വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിളംബര ജാഥയും ദേശീയ അന്തർദേശീയ കയാക്കർമാർക്ക് സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിലാണ് പരിപാടി. ഖാദി ഓണമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം രാവിലെ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ഇന്നലെ പുരുഷന്മാരുടെ 110 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് വെള്ളിമെഡലും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാളിരാംന വെങ്കല മെഡലും നേടി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10 സ്ഥാനത്താണ്. 11 സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കാസർകോട് കാലിക്കടവിൽ തുടക്കമാകും. തിങ്കളാഴ്ച വരെയാണ് മത്സരം. കാസർകോട് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് കോട്ടയിൽ 11,139 പേർക്ക് അവസരം ലഭിച്ചു. 13,091 പേർ കാത്തിരിപ്പ് പട്ടികയിൽ ഇടം നേടി. കേരളത്തിൽ നിന്ന് 24,230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അക്കാദമിക ശില്പശാല നടത്തും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്ന ഘടനാപരവും അക്കാദമികവുമായ മാറ്റങ്ങൾ ശില്പശാലയിൽ വിലയിരുത്തും. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് ജൂലൈ 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്നു കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം രാത്രി തീരത്തടിഞ്ഞു. അപകടം നടന്ന തങ്കശ്ശേരി പുലിമുട്ടിന് സമീപമാണ് മൃതദേഹം കാണപ്പെട്ടത്. പള്ളിത്തോട്ടം സ്വദേശി റോയ്സൺ ആണ് മരിച്ചത്. ഹിന്ദി നോവലിസ്റ്റ് മുൻഷി പ്രേംചന്ദിന്റെ 139 ജന്മദിനാചരണം ഇന്ന് രാവിലെ കോഴിക്കോട് മീൻചന്ത ഹിന്ദി കോളേജിൽ നടത്തും. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായി കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ടാക്കാരിശി നാടകത്തെക്കുറിച്ച് കേൾക്കാം. ഗ്രാമങ്ങൾ തോറും ശക്തമായി വ്യാപിച്ചിരുന്ന നാടോടി നാടകമാണ് കാക്കാരിശി നാടകം. കാക്കാലന്മാർ എന്നാണ് കാക്കാരിശി നാടകം അഭിനയിക്കുന്നവർ അറിയപ്പെടുന്നത്. അവരുടെ സ്ത്രീകൾ കാക്കാത്തിമാരും. കാക്കാലന്മാർ അന്ന് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരായിരുന്നു. അവർ കുരങ്ങിനെ കളിപ്പിച്ചും ചുട്ടിക്കുത്തിയും ഞാണിന്മേൽ കളി കാണിച്ചും ജീവിച്ചു. വീടുകൾ തോറും കയറിയിറങ്ങി കൈരേഖകൾ നോക്കി ഫലം പറഞ്ഞു നടക്കും. പ്രധാന ജീവിതധാരയുടെ വെളിപ്പറമ്പുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന അവരെ അവതരിപ്പിച്ചുകൊണ്ട് പ്രഗത്ഭമതികളായ നാട്ടാശാന്മാർ എഴുതിയുണ്ടാക്കി പഠിപ്പിച്ച് വളർത്തിയെടുത്തതാണ് കാക്കാരിശി നാടകം. കാക്കാരിശി നാടകത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ശക്തമായ ഒരു നാടൻ ഇതിവൃത്തമുണ്ടാകും. അത് തുടങ്ങി വികസിച്ച് അവസാനിക്കുന്നത് ചോദ്യകാരൻ തമ്പ്രാന്റെ ചോദ്യങ്ങളിലൂടെയാണ്. കാക്കാനും കാക്കാത്തിമാരും. അങ്ങനെ പറയാൻ കാരണം, മിക്കവാറും കാക്കാരിശി നാടകങ്ങളിൽ കാക്കാന് രണ്ട് ഭാര്യമാരുണ്ടാകും. അവർ മൂന്നുപേരും തമ്മിലുള്ള സംഭാഷണത്തിനിടയിലാണ് നർമ്മത്തിന്റെ മാലപ്പടക്കങ്ങൾ പൊട്ടുന്നത്. പൊതുജനങ്ങളെയും കഥാപാത്രങ്ങളാക്കും. കാക്കാത്തിമാരുടെ തിരുവാതിര, അവരുടെ വനയാത്ര ഒക്കെ നർമ്മത്തിന്റെ അകമ്പടിയോടെ കാക്കാനും കാക്കാത്തിമാരും ചേർന്ന് അവതരിപ്പിക്കുന്നത് രസാവഹമായ ഒരു സംഗതി. സുന്ദരൻ കാക്കാത്തിമാരെ പിരിയുന്നത്, വേടൻ പ്രവേശിച്ച് കാക്കാത്തിമാരെ വശീകരിക്കാൻ ഒരുമ്പെടുന്നത്, അല്പം കഴിഞ്ഞ് കാക്കാനെ കണ്ടുകിട്ടുമ്പോൾ അയാളെ പാമ്പ് കടിക്കുന്നത്, കാക്കാത്തിമാർ പച്ചിലകൾ പറിച്ച് മരുന്നുണ്ടാക്കി വിഷബാധയിൽ നിന്ന് രക്ഷിക്കുന്നത് ഒക്കെയായി നാടകം തീരും. ഒരു സമ്പൂർണ്ണ നാടോടി നാടകമെന്ന് വിശേഷിപ്പിക്കാവുന്ന കാക്കാരിശി നാടകം എല്ലാ നാടൻ കലകളും നാടോടി പാട്ടുകളും നാടൻ താളങ്ങളും നൃത്തരീതികളും ചടുലമായ നാടൻ സംഭാഷണങ്ങളും കോർത്തിണക്കിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാടൻ നാട്യക്രമങ്ങളുടെ പാരമ്പര്യത്തിലാണ് കാക്കാരിശി നാടകം പ്രചരിക്കുന്നത്. തുളച്ചുകയറുന്ന നാടൻ സംഭാഷണം, വായ്ത്താരി, നാടൻ നൃത്തം, നാടൻ ചമയങ്ങൾ എന്നിവ കാക്കാരിശി നാടകത്തിന്റെ നാടൻ ചൈതന്യമാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരിപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവും ഒക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലിന് ബുധനാഴ്ച ലോക്സഭയും അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും 4 വർഷം വരെ വിലക്ക് ും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായി സർക്കാർ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. എന്നാൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിർദ്ദിഷ്ട ഭേദഗതി ഫലപ്രദമാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരന്തരം പ്രയത്നം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു.
2: ദോനോ സദനോ നെ കഠോർ പ്രാവധാനോ വാലെ ഇസ് ബിൽ കോ പാസ് കർ ദിയ ഹൈ. അബ് വിശ്വസ്ത പരീക്ഷാ പദ്ധതി കി ദിശാ മേ ജാനേ മേ ഏക് മഹത്വപൂർണ കാം പൂർണ ഹുവാ ഹൈ. കാം ആഗേ ഭി ചൽതാ രഹേഗാ. ഹം ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे. इस विश्वास के साथ साथियों आइए हम सब मिलकर के विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चले.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് നടന്ന നീറ്റ് യുജി പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ഡൽഹി പോലീസ് പ്രതികൂല നടപടികൾ സ്വീകരിക്കില്ലെന്ന് ഡൽഹി സർക്കാർ. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം കേസുകളിൽ ഇതിനകം അറസ്റ്റോ കസ്റ്റഡിയിലെടുക്കലോ നടന്നിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കുന്നതിനും അറസ്റ്റിലായവരെ വിട്ടയക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഭാവിയിൽ തുടർ നടപടികളില്ലാതെ വിഷയം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഹചര്യം വിലയിരുത്തുന്നതിന് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൃത്യസമയത്ത് വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകാശ്മീരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടെ സുരക്ഷാസേനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പാകിസ്ഥാൻ സുരക്ഷാസേനയുടെ ആക്രമണങ്ങളിൽ 40-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. റാവൽകോട്ടിലും മിർപൂരിലും ഒത്തുകൂടിയ വനിതാ പ്രക്ഷോഭകർക്ക് നേരെ പാക് സുരക്ഷാസേന വെടിയുതിർത്തു. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജി, കേന്ദ്ര സഹമന്ത്രി ധോക്കൻ സാഹു, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇരു സംസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പരിഹാരം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം ഡിസംബർ 31 വരെ ബിലേറ്റ് റിട്ടേൺ സമർപ്പിക്കാം. മൂന്ന് സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎംശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി ചേർന്ന് കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കാവേരി നദീതടത്തിലെ ജലകാലാവസ്ഥാ സാഹചര്യങ്ങളും അടുത്ത 15 ദിവസത്തേക്ക് ബിലിഗുണ്ടുലുവിൽ ലഭിക്കേണ്ട ജലത്തിന്റെ അളവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ മാസം 29 മുതൽ ബിലിഗുണ്ടുലുവിൽ പ്രതിനിധിനം 3,500 ക്യൂസെക്സ് ജലം ലഭ്യമാക്കുന്നതിന് അതോറിറ്റി കർണാടകയ്ക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. ഓറഞ്ച് ജാഗ്രതയുള്ള 11 ജില്ലകളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം പിൻവലിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഫിഷറീസ് അധികൃതർ അർദ്ധരാത്രി അഴിച്ചുമാറ്റും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗം ഭാരോദ്ധഹനത്തിൽ ഇന്ത്യൻ താരം ലവ്പ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ സീമ കാളിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10 സ്ഥാനത്താണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര, രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവർ ഫൈനലിൽ കടന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം നികിത സെഹ്റാവത്തിന് വെള്ളി മെഡൽ. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ യുഎസ്എയുടെ താരത്തോടാണ് നികിത പരാജയപ്പെട്ടത്. 49 കിലോഗ്രാം വിഭാഗത്തിലും 73 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡൽ നേടി. പശ്ചിമേഷ്യൻ മേഖലയിലെ ജലപാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സുരക്ഷിതമാക്കുന്നതിനായി സൌദി അറേബ്യയും 13 രാജ്യങ്ങളും ചേർന്ന് സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാര പാതകളും ഊർജ്ജ വിതരണ ശൃംഖലകളും സുരക്ഷിതമാക്കുക എന്നിവയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം തുടരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചു. ഇറാന്റെ 5 മിസൈലുകളെ പ്രതിരോധിച്ചതായി ജോർദാൻ അറിയിച്ചു. കുവൈറ്റിൽ ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ സൌദി അറേബ്യയുമായി ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎംശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പണ്ടാണ്, പണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും എന്റെ കുട്ടിക്കാലം. ഞാനന്ന് ചെറിയ ക്ലാസ്സിലാണ്. മാധവി അമ്മൂമ്മയുടെ കഥകൾ കേട്ടും സ്നേഹമറിഞ്ഞും കുട്ടിയായി ജീവിക്കുന്ന കാലം. മാധവി അമ്മൂമ്മ എങ്ങോട്ടെങ്കിലും പോകുന്നത് അന്നെനിക്ക് ചിന്തിക്കാനേ പറ്റുമായിരുന്നില്ല. പക്ഷെ എന്നെ ശരിക്കും നിരാശപ്പെടുത്തിക്കൊണ്ട് മാസത്തിലൊരിക്കൽ അവർ കോട്ടൂരിലെ അമ്മച്ചിയെ കാണാൻ പോകുമായിരുന്നു. അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. ഞാനാണെങ്കിൽ ഈ കോട്ടൂരിലെ അമ്മച്ചിയെ കണ്ടിട്ട് പോലുമില്ല. അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുന്നത് അമ്മയാണ്. അമ്മയ്ക്കും കോട്ടൂരിലെ അമ്മച്ചിയെ അത്രയ്ക്കിഷ്ടമായിരുന്നു എന്ന് വേണം കരുതാൻ. മാധവി അമ്മൂമ്മ കോട്ടൂരിൽ നിന്ന് തിരിച്ചു വരുന്നതും കാത്ത് അമ്മയിരിക്കും. വന്ന പാടെ രണ്ടും കൂടിയിരുന്ന് വിശേഷങ്ങൾ പറയാൻ തുടങ്ങും. കോട്ടൂരിലെ അമ്മച്ചി എന്തു പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു എന്ന് തുടങ്ങിയ ഒരു നൂറായിരം വിശേഷങ്ങൾ. അവർ രണ്ടാളും ഇത്രമേൽ സ്നേഹിക്കുന്ന മറ്റൊരാളെ സത്യത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്താ അവർക്ക് ഇത്ര പ്രത്യേകത എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മറുപടി. ശരിയാണെന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി. പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില സ്നേഹങ്ങളുണ്ട് എന്ന്. പത്താം ക്ലാസ് കഴിഞ്ഞ് സമ്മർ വെക്കേഷനിൽ ഒരു ദിവസം കോട്ടൂരിലെ അമ്മച്ചി കൂട്ടായണി മൂട്ടിൽ വന്നു. പുരികം പോലും നരച്ച ഒരു വൃദ്ധ. മുറ്റത്ത് വന്നപ്പോ ഞാനാണ് ആദ്യം കണ്ടത്. എനിക്ക് മനസ്സിലായില്ല. ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല, അതിനു മുന്നേ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിച്ച് തിണ്ണയിലിരുന്ന് സഞ്ചിയിൽ നിന്ന് കുറെ എണ്ണപ്പലഹാരങ്ങൾ എടുത്ത് എന്നെ തീറ്റിക്കാൻ തുടങ്ങി. വർത്തമാനം കേട്ട് അമ്മ വന്ന് അങ്ങോട്ട് കരയാനും തുടങ്ങി. ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോ മനുഷ്യന് സങ്കടം വരുമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. വിവരമറിഞ്ഞ് മാധവി അമ്മൂമ്മയും എവിടെ നിന്നോ പാഞ്ഞു പിടിച്ചു വന്നു. സ്നേഹം തിണ്ണയിൽ പൂത്തു നിൽക്കുന്നത് എനിക്ക് കാണാം. മനുഷ്യർ മനുഷ്യരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ കണ്ടത് അവരിലായിരുന്നു. കോട്ടൂരിലെ അമ്മച്ചി പിറ്റേന്ന് തന്നെ തിരിച്ചുപോയി. അതിനും അമ്മ കരഞ്ഞു. അവർ പോകുന്നത് കാണാൻ മാധവി അമ്മൂമ്മ അവിടെ നിന്നില്ല. ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, ശരിക്കും നിങ്ങളുടെയൊക്കെ ആരാണ് ഈ കോട്ടൂരിലെ അമ്മച്ചി? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നായിരുന്നു അമ്മയുടെ മറുപടി.

പറഞ്ഞാൽ മനസ്സിലാകാത്ത സ്നേഹത്തിന്റെ അർത്ഥം ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പുസ്തകങ്ങളിൽ, യാത്രകളിൽ, അനാദിയായ കാലത്തിന്റെ പാതയോരങ്ങളിൽ. കാലങ്ങളേറെ കഴിഞ്ഞ് എനിക്കത് മനസ്സിലായി. ജീവിതം ഒരു ദീർഘയാത്രയാണ്. ചിലർ ആ യാത്രയിൽ പൂക്കൾ ശേഖരിക്കുന്നു, ചിലർ ഓർമ്മകൾ, ചിലർ മുറിവുകൾ. പക്ഷെ എല്ലാവരും ചുമക്കുന്നത് ഒരേ കാര്യമല്ല. ചിലരുടെ തോളിൽ സ്വപ്നങ്ങളുടെ ഭാരമുണ്ട്, ചിലരുടെ നെഞ്ചിൽ പറയാൻ കഴിയാത്ത സങ്കടങ്ങളുടെ കല്ലുകളുണ്ട്, ചിലർക്ക് നഷ്ടങ്ങളുടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ ഭാരം. മറ്റു ചിലർ ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്, പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ആരും കാണാത്ത കണ്ണീരിന്റെ സമുദ്രമുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ വഴിയരികിലൂടെ നടന്ന് തളരുന്ന മനുഷ്യർക്ക് പണ്ടുകാലത്ത് കർണാടകയിലെ ഗ്രാമവഴികളിൽ ഒരു കല്ലുണ്ടായിരുന്നു. ഒരു സാധാരണ കല്ലല്ല, ഹൊറിഗല്ലു. വഴിയാത്രക്കാർ തങ്ങളുടെ തലച്ചുമടുകൾ ഒരു നിമിഷം അതിന്മേൽ ഇറക്കിവെച്ച് ഒന്ന് നിവർന്ന് ശ്വാസം വിട്ട് ക്ഷീണമകറ്റി വീണ്ടും യാത്ര തുടരാൻ സഹായിച്ചിരുന്ന ഒരു കല്ല്. പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തിയുടെ ഒരു കഥയിലൂടെയാണ് ഈ മനോഹരമായ വാക്ക് ലോകം കൂടുതൽ അറിഞ്ഞത്. എന്നാൽ ഹൊറിഗല്ലു ഒരു കല്ലിന്റെ പേര് മാത്രമല്ല, അതൊരു ജീവിത തത്വമാണ്. കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നത് ശരീരമല്ല, മനസ്സാണ്. മനസ്സിന് ക്ഷീണം തോന്നുമ്പോൾ അതിന് വിശ്രമിക്കാൻ ഒരു കിടക്ക പോരാ, ഒരു മനുഷ്യനാണ് വേണ്ടത്. കോട്ടൂരിലെ അമ്മച്ചി മാധവി അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും ശരിക്കും ഒരു ഹൊറിഗല്ലു തന്നെയായിരുന്നു. അവരുടെ വാക്കുകൾ പാതിവഴിയിൽ മുറിച്ചു മാറ്റാത്ത ഒരാൾ, അവരുടെ കണ്ണുകളിലെ നിശബ്ദത പോലും വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരാൾ, അവർക്കറിയുമ്പോൾ ഉടൻ ഉപദേശങ്ങൾ നൽകാൻ തിടുക്കം കാണിക്കാതെ ആ കരച്ചിലിന്റെ ശബ്ദം മുഴുവൻ കേട്ടിരിക്കാൻ ക്ഷമയുള്ള ഒരാൾ, അവരെ തിരുത്താനല്ല മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്നത്തെ ലോകത്ത് മനുഷ്യർ സംസാരിക്കുന്നുണ്ട്, എന്നാൽ കേൾക്കുന്നവർ വളരെ കുറവാണ്. ഓരോരുത്തരും സ്വന്തം കഥ പറയാനുള്ള തിരക്കിലാണ്. മറ്റൊരാളുടെ കഥ മുഴുവനായി കേട്ടിരിക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ടാകാം തിരക്കേറിയ ലോകത്തിനിടയിലും മനുഷ്യൻ ഇത്രയേറെ ഏകാന്തനാകുന്നത്. മനഃശാസ്ത്രം പറയുന്നത് ഒരാളുടെ വേദന പൂർണമായി മാറണമെങ്കിൽ എല്ലായ്പ്പോഴും പരിഹാരങ്ങൾ ആവശ്യമില്ല എന്നാണ്. പലപ്പോഴും വിധി എഴുതാതെ കേൾക്കുന്ന ഒരു കാതുമതിയാകും. അതുകൊണ്ട് തന്നെ നല്ലൊരു ലിസണർ ചിലപ്പോൾ ഒരു മികച്ച ഡോക്ടറേക്കാളും വലിയ ചികിത്സകനാകുന്നു. ജീവിതത്തിൽ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല.

നമ്മുടെ വിജയങ്ങളിൽ കൈയടിക്കുന്നവരെ ധാരാളം കാണാം. പക്ഷേ പരാജയങ്ങളിൽ നിശബ്ദമായി നമ്മുടെ അടുത്തിരിക്കാൻ തയ്യാറാകുന്നവർ വിരളമാണ്. നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നവർ പലരുമുണ്ടാകാം. എന്നാൽ നമ്മുടെ കണ്ണീരിന്റെ ഭാഷ മനസ്സിലാക്കി ഒരു വാക്കുപോലും പറയാതെ കൈപിടിച്ചിരിക്കാൻ കഴിയുന്നവർ വളരെ ചുരുക്കം. അവരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഹുറികല്ലുകൾ. അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അഭിനയിക്കേണ്ടി വരില്ല, ധൈര്യമുള്ളവനായി നടിക്കേണ്ടി വരില്ല, എപ്പോഴും ചിരിക്കേണ്ടി വരില്ല. കരയണമെന്ന് തോന്നിയാൽ കരയാം, മിണ്ടാതിരിക്കണമെന്ന് തോന്നിയാൽ മിണ്ടാതിരിക്കാം. കാരണം അവിടെയുണ്ട് സ്വീകരിക്കപ്പെടുമെന്ന ഉറപ്പ്. ലോകം മുഴുവൻ നമ്മെ തെറ്റിദ്ധരിച്ചാലും ഞാൻ കേൾക്കുന്നുണ്ട്, നീ പറയൂ എന്ന് പറയാൻ ഒരാൾ കൂടെയുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. എല്ലാ മനുഷ്യർക്കും ഒരു ഹൊറിഗല്ലു ആവശ്യമാണ്. അതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ഹൊറിഗല്ലു ആകുവാനും നമുക്ക് കഴിയണം. ഒരാളുടെ ഭാരങ്ങൾ എടുത്തു മാറ്റാൻ നമുക്ക് എല്ലായ്പ്പോഴും കഴിയില്ല. പക്ഷെ ആ ഭാരം കുറച്ചു നേരത്തേക്ക് ഇറക്കി വെക്കാൻ ഒരു തോളാകാൻ നമുക്ക് കഴിയും. അത് മതി. കാരണം മനുഷ്യൻ തകരുന്നത് ചുമടുകൾ കൊണ്ടല്ല, ആ ചുമടുകൾ ആരോടും ഇറക്കി വെക്കാൻ കഴിയുന്നില്ല എന്ന തോന്നലാണ് അവനെ തകർക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു മനുഷ്യനുണ്ടെങ്കിൽ, നിങ്ങളുടെ വേദനകൾക്ക് ഭാഷയാകുന്ന ഒരാൾ, നിങ്ങളുടെ നിശബ്ദത പോലും കേൾക്കുന്ന ഒരാൾ, നിങ്ങളെങ്ങനെയാണോ അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ഒരാൾ, അയാളെ അല്ലെങ്കിൽ അവളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ജീവിതയാത്രയിൽ എല്ലാവർക്കും വഴികാട്ടികൾ ലഭിക്കണമെന്നില്ല. എന്നാൽ മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു ഹൊറിഗല്ലു ലഭിക്കുന്നത് ഈ ലോകം ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും മനോഹരമായ അനുഗ്രഹങ്ങളിലൊന്നാണ്. അതെ, നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചുകളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്ന് വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്നു നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നുവരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും വിചിത്രമായിരുന്നു. അതെല്ലാം അവന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ അതേറാൻ മൂളി. എന്നാൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ചോദിച്ചു, 4300 മതങ്ങളിലെ ഏതൊരാളിന്റെ ഇച്ഛയായിരിക്കാം ഇതിനൊക്കെ കാരണം? അതോ ഈ മതങ്ങളിലെയൊക്കെ നാഥന്മാർ തമ്മിൽ മത്സരിച്ച് ഒടുവിലെത്തുന്ന ആളുടേതായിരിക്കുമോ? മനുഷ്യൻ ചൊവ്വ കീഴടക്കിയതോടെ ചൊവ്വാദോഷത്തിന് തീർപ്പായി. ഇനി ശനിയിലൊക്കെ എത്തുന്ന കാലം വരും. അതോടെ കണ്ടക ശനിക്കും ഏഴരാണ്ട ശനിക്കുമൊക്കെ വിരാമമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപ്പൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോര പൊടിപ്പുണ്ടാക്കാൻ പോന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

നയൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായ റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാരതാണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത്.
2: അയ്യോ, ഈ വീടിന് എന്തോ ലക്ഷണക്കേടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ 11 പെട്ടി നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നതാ. ഇപ്പൊ ദേ 10 എണ്ണേ കാണുന്നുള്ളൂ, ഒരെണ്ണം കാണുന്നില്ല. എന്റെ ജീവന്റെ ജീവനായ സാധനങ്ങളാ ഞാൻ അതിനകത്ത് എടുത്തു വെച്ചത്. എനിക്കത് കിട്ടാൻ ഞാൻ ഒരു മനസമാധാനം ഉണ്ടാവില്ല, ഒന്നും കഴിക്കാനും പറ്റില്ല. സുധാരേട്ടാ, ഞാനത് എവിടെയാ തരേണ്ടത്?
3: നീ ബഹളം വെക്കാതിരിക്ക്, നമുക്കത് കണ്ടുപിടിക്കാം. ഇതിനകത്ത് നീ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പെട്ടി എവിടെയും പോവില്ല. ഞാനല്ലേ പറയുന്നത്?
2: അത് ഞാൻ ഇതിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ.
3: എന്നാൽ അത് ഇതിനകത്ത് തന്നെ കാണും. ജീവന്റെ ജീവനായിട്ടുള്ള സാധനങ്ങള് ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടാതെ പല പല പെട്ടികളായിട്ട് വെച്ചുകൂടായിരുന്നോ? എന്നാൽ അതിങ്ങനെ ഒറ്റയ്ക്ക് കാണാതാവുമായിരുന്നോ?
2: അപ്പൊ എന്റെ പെട്ടി കാണാതായതിന് സുധാകരത്തിന് ഒരു വിഷമമില്ലേ?
3: പിന്നെ വിഷമമില്ലാതിരിക്കോ. നിന്റെ വിഷമം ഇപ്പൊ എന്റെ വിഷമാ. നിന്റെ പെട്ടി എന്റെയും പെട്ടിയല്ലേ? നിന്റെ ജീവന്റെ ജീവനായ സാധനങ്ങൾ എന്റെയും ജീവന്റെ ജീവനായ സാധനങ്ങളാ. പക്ഷേ അതിനിങ്ങനെ ബഹളം വെക്കരുത്. എന്റെ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, എന്റെ അച്ഛന്റെ ഹാർട്ടും വീക്ക്.
2: ആ പെട്ടി കിട്ടിയില്ലെങ്കിൽ എന്റെ ഹാർട്ടും വീക്കാവും. എന്റെ ഹാർട്ട് വീക്കാവുന്നതിൽ സുധാരത്തിന് ദുഃഖം ഉണ്ടെങ്കിൽ ആ പെട്ടി കണ്ടുപിടിച്ചതാ?
4: തീരാറായെങ്കിൽ ബാക്കി ഞാൻ ചെയ്തോളാം. പുഷ്കലാക്ഷിക്കുന്ന ലീവ്. ഞങ്ങൾക്ക് ഹൃദയകുമാരുടെ വീട് വരെ ഒന്ന് പോണം. ഇന്നിവിടെ ചോറും കറിയൊന്നും വെക്കേണ്ടെന്നാ തീരുമാനം.
5: എനിക്കെങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു പണിയില്ല.
4: എന്ന ഒരു കാര്യം ചെയ്, പോയൊരു സിനിമ കണ്ടേച്ചു വാ.
5: കുട്ടിയുടെ പെട്ടി എന്തോ കാണാനില്ലെന്ന് തോന്നുന്നു, അതായി ബഹളം. ഇനിയിപ്പൊ കാണാതായ സ്ഥിതിക്ക് അതിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ടീച്ചർ ഒരു പാവ, ആരോട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അതുകൊണ്ട് പറയാ, ഇപ്പോഴേ അയഞ്ഞു കൊടുത്താല് ഏതൊരു പുത്തൻ പെണ്ണും ഒടുവിൽ ഭൂമി കുലുക്കും. അണ്ടിയോട് അടുക്കുമ്പോഴറിയാൻ ചിന്നമ്മാളും അമ്മേ മാങ്ങയുടെ പുളി.
4: പുഷ്കലാക്ഷി അമ്മേ, നീ വിഷമിക്കണ്ടേ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഈ മാങ്ങയ്ക്ക് അണ്ടിയില്ല.
2: ഇത് കണ്ടോ, 1, 2, 3.
3: ഈ 10 നീ ഇത് 100-ാമത്തെ പ്രാവശ്യം എണ്ണുന്നു. ഇത്ര വിഷമിക്കാൻ കാണാതായ ആ പെട്ടിയിൽ എന്താണെന്നെങ്കിലും നിനക്ക് പറഞ്ഞൂടെ?
2: എന്റെ കോടിക്കണക്കിന് ഉറുപ്പിയാ. എന്താ, ഉണ്ടാക്കി തരാൻ പറ്റുമോ?
3: നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ.
2: എന്ന് വെച്ചിട്ട് പോയത് പോട്ടേന്ന്. ഹൃദയകുമാരിക്ക് നഷ്ടപ്പെട്ടാൽ എന്താ അല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ ആർക്കും താണു കൊടുക്കുന്നില്ല. അതാരോ മനഃപൂർവ്വം തട്ടിയെടുത്തതാ.
4: പെട്ടി പെട്ടി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹള.
2: കമ്മട്ടും ചോദിക്കാണ്ട് എങ്ങനെയാ അകത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ടാ. ഇനി അമ്മയുടെ മുറിയിലൂടെ നോക്കാനുള്ളൂ. അറിയാണ്ട് ആരെങ്കിലും അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവോ?
4: എന്റെ മുറിയിലോ? ഒരു തരക്കേടുമില്ല മോളെ.
2: ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ആയത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതെന്ന് ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനി എന്നൊരു മാവുണ്ടായിരുന്നുവെന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ?
3: പറഞ്ഞിരുന്നു.
2: ഒരു ദിവസം പണിക്കിടങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകപ്പാട് ഒരു മങ്ങിക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് എങ്ങനെ?
3: പണിക്കരെ, ഇതിന് അരവട്ടല്ല മുഴുത്ത വട്ട് തന്നെയാ. ധൈര്യണ്ട, പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റു പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്.
6: എന്നിട്ട് ആ മാങ്ങ ഒറ്റയേർന്ന് തന്നെ വീണോ ചേച്ചി?
2: വീണു. അത് പണിക്കരങ്ങൾ തന്നെയും ചെയ്തു.
6: അതിന്റെ അണ്ടി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്ക അല്ലേ?
2: ഹണിമൂണിന് നമ്മൾ എവിടെയാ പോകുന്നത്?
3: നാല് സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, മധുരൈ, പഴനി.
2: നല്ല ചോയ്സ്. അവസാനിപ്പിച്ചത് പഴനിയിലായത് നന്നായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ തല മൊട്ടയടിച്ച് കാവടി എത്തുന്ന തുള്ളുകയും ചെയ്യാമല്ലോ. അയ്യ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വോളിബോൾ ടീമിന്റെ കൂടെ ഒരുപാട് തവണ പോയിട്ടുള്ളതാ. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരുവിധത്തിലുള്ള എല്ലാ ഗ്രൗണ്ടുകളും ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. സുധാകരത്തൻ തെക്കോട്ട് ഗുരുവായൂരിനപ്പുറവും വടക്കോട്ട് കണ്ണൂരിനപ്പുറവും ഒരു സ്ഥലത്തും പോകത്തോണ്ട. ഇതിലൊക്കെ വലിയ അത്ഭുതം തോന്നണേ. സുധാകരൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? എന്റെ അടുത്തും പാസ്പോർട്ട് ഉണ്ട്. നമുക്ക് ഹണിമൂൺ വെസ്റ്റ് ജർമ്മനിലാക്കിയാലോ? അവിടുന്ന് ഇറ്റലി അടുത്താണ്. റോമിൽ ഒന്ന് പോവാം. യൂറോ റെയിൽ ടിക്കറ്റ് എടുത്താൽ യൂറോപ്പ് മുഴുവനും കറങ്ങാം. തിരിച്ചു വരുന്ന വഴി സിംഗപ്പൂർ ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് നടത്താം. എന്തേ
3: നിന്നെ അയക്കണ്ട വെസ്റ്റ് ജർമ്മനി കല്ലടി സദ്ദാം ഹുസൈന്റെ വീട്ടിലേക്ക്.
2: സുധാരേട്ട, സുധാരേട്ട, എന്നെ പറ്റിക്കാൻ വേണ്ടി കലക്കളയിലേക്കണ്ട. നമ്മളെപ്പോഴാ പോവാ?
3: ഈ സമയത്ത് ഏതായാലും വെസ്റ്റ് ജർമ്മനിക്ക് വിമാനം ഉണ്ടാവില്ല. പറന്നുകൊണ്ടിരിക്കായിരിക്കും. അന്ന് നിലത്തിറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വെസ്റ്റ് ജർമ്മനിക്ക് പോണോ അല്ല റോമിൽ പോയി മാർപ്പാപ്പയെ കാണണോ.
7: നമസ്തേ മലയാളം.
8: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

മഹാനായൊരു മനുഷ്യന് രണ്ട് ഹൃദയങ്ങളുണ്ട്. ഒന്ന് ചോര ഒഴുകുന്നത്, രണ്ട് പൊറുക്കുന്നത്. ഖലീൽ ജിബ്രാന്റെ ഈ വരികൾ മനുഷ്യജീവിതത്തിന്റെ രണ്ട് വിഭിന്നങ്ങളായ തലങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. ആദ്യത്തെ ഹൃദയം നമ്മുടെ ജൈവികമായ നിലനിൽപ്പിന്റെ പ്രതീകമാണ്. ശരീരത്തിന്റെ ഓരോ കോശത്തിലേക്കും ജീവവായുവും രക്തവും എത്തിച്ച് നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ആ മാംസപേശി. എന്നാൽ ചോര ഒഴുകുന്ന ഹൃദയം എന്ന പ്രയോഗത്തിന് മറ്റൊരു ആഴമേറിയ അർത്ഥം കൂടിയുണ്ട്. അത് വേദനിക്കുന്ന ഹൃദയമാണ്. മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ, വിശക്കുന്നവന്റെ ദീനത കാണുമ്പോൾ, സ്വന്തം ഹൃദയത്തിൽ നിന്ന് ചോരയൊലിക്കുന്ന അനുഭവം ഉണ്ടാകുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. സഹജീവികളുടെ വേദനയിൽ പങ്കുചേരാനുള്ള കഴിവിനെയാണ് ഈ ഹൃദയം പ്രതിനിധീകരിക്കുന്നത്. ഈ ഹൃദയം മിടിക്കുമ്പോഴാണ് നാം വെറുമൊരു യന്ത്രമല്ലാതാകുന്നത്. സ്നേഹിക്കാനും കരയാനും അറിയുന്ന ഈ ഹൃദയമാണ് നമ്മെ മനുഷ്യനാക്കി മാറ്റുന്നത്. പക്ഷേ മഹാനായൊരു മനുഷ്യനാകാൻ ഈയൊരു ഹൃദയം മാത്രം പോരാ. രണ്ടാമത്തെ ഹൃദയമാണ് ഒരു സാധാരണ മനുഷ്യനെ മഹാനായ മനുഷ്യനാക്കി മാറ്റുന്നത്. അതാണ് പൊറുക്കുന്ന അഥവാ ക്ഷമിക്കുന്ന ഹൃദയം. ലോകത്തെ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ് ക്ഷമിക്കുക എന്നത്. തന്നെ ദ്രോഹിച്ചവരോട്, തനിക്കെതിരെ കള്ളം പറഞ്ഞവരോട്, തന്നെ മുറിപ്പെടുത്തിയവരോട്, ഇവരോടെല്ലാം പകവയ്ക്കാതെ അവർക്ക് മാപ്പ് നൽകാൻ ഒരു പ്രത്യേക ഹൃദയം തന്നെ വേണം. പ്രതികാരം ചെയ്യുക എന്നത് സ്വാഭാവികമായൊരു വികാരമാണ്. എന്നാൽ പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ച് പൊറുക്കാൻ കഴിയുന്നിടത്താണ് ആത്മീയമായ കരുത്ത് വെളിപ്പെടുന്നത്. ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും മഹാനായത് അവർക്ക് പൊറുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. പൊറുക്കുക എന്നത് മറ്റൊരാൾക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് നമുക്ക് തന്നെ നൽകുന്ന ഒരു സമ്മാനമാണ്. വിദ്വേഷം എന്നത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു കനലാണ്. അത് മറ്റൊരാളെ പൊള്ളിക്കുന്നതിനേക്കാൾ മുൻപേ തന്നെ നമ്മെയാണ് ദഹിപ്പിക്കുന്നത്. പൊറുക്കുന്ന നിമിഷം നാം ആ ഭാരത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. ചോരയൊഴുകുന്ന ഹൃദയത്തിനേറ്റ മുറിവുകൾ ഉണക്കാനുള്ള ഏക വഴി പൊറുക്കുന്ന ഹൃദയത്തെ ഉണർത്തുക എന്നതാണ്. ക്ഷമയിലൂടെ മാത്രമേ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കൂ. ഈ രണ്ട് ഹൃദയങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത്. ചോരയൊഴുകുന്ന ഹൃദയം നമ്മെ കരുണയുള്ളവനാക്കുന്നു, പൊറുക്കുന്ന ഹൃദയം നമ്മെ ശാന്തനാക്കുന്നു. കുടുംബ ബന്ധങ്ങളിലായാലും സൗഹൃദങ്ങളിലായാലും ഈ രണ്ട് ഹൃദയങ്ങളുടെയും ആവശ്യകതയുണ്ട്. പങ്കാളിയുടെയോ സുഹൃത്തിന്റെയോ തെറ്റുകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിച്ചേക്കാം, ചോര ഒഴുക്കിയേക്കാം. എന്നാൽ ആ ബന്ധം തകരാതെ കാക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഹൃദയമാണ്. ലഹരിയിലോ തെറ്റായ വഴികളിലോ പെട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ സമൂഹത്തിന് വേണ്ടത് ഈ രണ്ട് ഹൃദയങ്ങളാണ്. അവരുടെ അവസ്ഥയോർത്ത് വേദനിക്കുന്ന ഒരു ഹൃദയവും അവരുടെ ഭൂതകാലത്തോട് പുറത്ത് അവരെ ചേർത്തു പിടിക്കുന്ന മറ്റൊരു ഹൃദയവും. എല്ലാവർക്കും ആദ്യത്തെ ഹൃദയമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഹൃദയം നാം വളർത്തിയെടുക്കേണ്ടതാണ്. വിനയത്തിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ ആ ഹൃദയത്തെ ഉണർത്താൻ സാധിക്കൂ. നമ്മുടെ ഉള്ളിലെ ഈ രണ്ട് ഹൃദയങ്ങളെയും നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാം. വേദനിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം വിങ്ങുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ മനുഷ്യനാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ മഹാനായ മനുഷ്യനാണ്. ലോകം ഇന്ന് ദാഹിക്കുന്നത് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയങ്ങൾക്കായല്ല, മറിച്ച് സ്നേഹവും ക്ഷമയും വിതറുന്ന ഹൃദയങ്ങൾക്കായാണ്. നമ്മുടെ ജീവിതം ഈ രണ്ട് ഹൃദയങ്ങളുടെയും മനോഹരമായൊരു സംഗീതമായി മാറട്ടെ.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: കേരളത്തിന്റെ ഇതിഹാസത്തിൽ നിന്ന് അനന്തപുരിയെ വെളിച്ചത്തിലേക്ക് നയിച്ച പവർ ഹൌസിനെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കിഴക്കേക്കോട്ടയിൽ നിന്ന് തമ്പാനൂരിലേക്ക് സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും സുപരിചിതമായ പേരാണ് പവർ ഹൌസ്. ഇന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രധാന ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ഈ പ്രദേശം തിരക്കേറിയ ഒരു നഗരവീഥിയുടെ ഭാഗം മാത്രമാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഈ കെട്ടിടത്തിനും അതിനെ ചുറ്റിപ്പറ്റിയ പ്രദേശത്തിനും പിന്നിൽ കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിലൊന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അനന്തപുരിയുടെ ഇരുണ്ട രാത്രികളെ ആദ്യമായി വൈദ്യുതിയുടെ വെളിച്ചം കൊണ്ട് മാറ്റിമറിച്ച സ്ഥലമാണ് ഇന്നത്തെ ഈ പവർ ഹൌസ്. 2029 നൂറാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങുന്ന ഈ ചരിത്ര സ്മാരകം ഒരു സർക്കാർ ഓഫീസിനേക്കാൾ എത്രയോ വലുതാണ്. കേരളത്തിന്റെ വൈദ്യുതീകരണ ചരിത്രം ആരംഭിച്ച ഇടങ്ങളിലൊന്നാണ് അത്. കേരളത്തിൽ വൈദ്യുതിയുടെ കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്തല്ല. 1900 മൂന്നാറിലെ കണ്ണൻദേവൻ തേയിലത്തോട്ടങ്ങളിൽ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ച ചെറിയ ജലവൈദ്യുത പദ്ധതിയിലൂടെയാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. എന്നാൽ അത് പൊതുജനങ്ങൾക്കുള്ള വൈദ്യുതി വിതരണമല്ലായിരുന്നു, സ്വകാര്യ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള സംവിധാനമായിരുന്നു. അതേസമയം തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇന്നും എണ്ണവിളക്കുകളുടെയും ഗ്യാസ് വിളക്കുകളുടെയും കാലഘട്ടത്തിലായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തിന്റെ അവസാനത്തോടെ ലോകം വൈദ്യുതിയുടെ യുഗത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വ്യവസായവൽക്കരണത്തിനും നഗരവികസനത്തിനും വൈദ്യുതി അനിവാര്യമാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിരുന്നു. മഹാറാണി സീതുലക്ഷ്മി ഭായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ സർക്കാർ തലസ്ഥാന നഗരിയെ എത്രയും വേഗം വൈദ്യുതീകരിക്കണമെന്ന തീരുമാനം കൈക്കൊണ്ടു. അതോടൊപ്പം തന്നെ പള്ളിവാസലിൽ വലിയ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. എന്നാൽ മലനിരകളിൽ നിർമ്മിക്കേണ്ട പദ്ധതി പൂർത്തിയാകാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് വ്യക്തമായി. അതിനാൽ അതുവരെ കാത്തിരിക്കാതെ താൽക്കാലികമായെങ്കിലും നഗരത്തിന് വൈദ്യുതി ലഭ്യമാക്കാൻ ഒരു ഓയിൽ എഞ്ചിൻ പവർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 1927 ഈ നിർണായക തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. തമ്പാനൂരിനും കിഴക്കേക്കോട്ടയ്ക്കുമിടയിലുള്ള മേലെ പഴവങ്ങാടി പ്രദേശം പവർ സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ആ പ്രദേശം തന്നെ പവർ ഹൌസ് റോഡ് എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. 1928 മാർച്ച് 17 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയായി കണക്കാക്കപ്പെട്ട 3 ഓയിൽ എഞ്ചിൻ ജനറേറ്ററുകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തു. തൂത്തുക്കുടി തുറമുഖത്തിറക്കിയ ഈ ഭീമൻ യന്ത്രങ്ങൾ കരമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചത് അക്കാലത്തെ ഒരു വലിയ എഞ്ചിനീയറിംഗ് നേട്ടമായിരുന്നു. 1929 പവർ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമായി. 3 ഓയിൽ എഞ്ചിൻ ജനറേറ്ററുകൾ ചേർന്നായിരുന്നു ആദ്യഘട്ട വൈദ്യുതി ഉൽപാദനം. അന്നത്തെ നിലവാരത്തിൽ ഇത് അത്യാധുനിക സംവിധാനമായിരുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചതോടെ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറി തുടങ്ങി. അതുവരെ സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ടിൽ മുങ്ങിയിരുന്ന നഗരവീഥികൾ ആദ്യമായി വൈദ്യുതിയുടെ വെളിച്ചത്തിൽ തെളിഞ്ഞു. സർക്കാർ ഓഫീസുകൾ, ജനറൽ ആശുപത്രി, രാജകൊട്ടാര സമുച്ചയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുറമെ 100 തെരുവ് വിളക്കുകൾക്കും ഈ പവർ ഹൌസ് ജീവൻ നൽകി. രാത്രിയിൽ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് വെറും വെളിച്ചമല്ലായിരുന്നു, ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭരണനിർവഹണം, വ്യാപാരം, സാമൂഹിക ജീവിതം എല്ലാ മേഖലകളെയും ഈ മാറ്റം പതിയെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇതൊരു വൈദ്യുതി നിലയം മാത്രമായിരുന്നില്ല, ആധുനിക തിരുവനന്തപുരത്തിന്റെ ജന്മസ്ഥലങ്ങളിലൊന്നായിരുന്നു അത്. നഗരവികസനമെന്ന ആശയം തന്നെ പുതിയ രൂപം കൈക്കൊണ്ടത് ഈ കാലഘട്ടത്തിലാണ്. വൈദ്യുതി ലഭ്യമായതോടെ ആശുപത്രികളിലെ ചികിത്സ കൂടുതൽ കാര്യക്ഷമമായി. സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തന സമയം വർദ്ധിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ രാത്രിയിലും പ്രവർത്തിക്കാൻ തുടങ്ങി. പൊതുസ്ഥലങ്ങളിലെ വെളിച്ചം നഗരത്തിന്റെ സുരക്ഷയും സാമൂഹിക ജീവിതവും മെച്ചപ്പെടുത്തി. ഇതിനിടെ മലനിരകളിലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരുന്നു. മഹാറാണി സേതുലക്ഷ്മി ഭായിയുടെ ഭരണകാലത്താണ് കണ്ണൻദേവൻ കമ്പനിയുമായുണ്ടായിരുന്ന ദീർഘകാല ജല അവകാശ തർക്കം പരിഹരിച്ചത്. അതാണ് പിന്നീട് പള്ളിവാസൽ പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള വഴി തുറന്നതും. 1940 പള്ളിവാസൽ ജലവൈദ്യുത നിലയം പ്രവർത്തനമാരംഭിച്ചതോടെ തിരുവിതാംകൂറിന്റെ വൈദ്യുതി ചരിത്രത്തിൽ പുതിയ അധ്യായം ആരംഭിച്ചു. പിന്നീട് ശങ്കുളം, പന്നിയാർ, ഇടുക്കി തുടങ്ങിയ വലിയ ജലവൈദ്യുത പദ്ധതികൾ വന്നതോടെ സംസ്ഥാനത്തിന്റെ ഊർജ്ജോൽപാദനം അതിവേഗം വളർന്നു. പള്ളിവാസലും പിന്നീട് ദേശീയ വൈദ്യുതി ഗ്രിഡും നിലവിൽ വന്നതോടെ തിരുവനന്തപുരത്തെ ഈ ആദ്യകാല ഡീസൽ പവർ സ്റ്റേഷന്റെ പ്രാധാന്യം വൈദ്യുതി ഉൽപാദനത്തിൽ കുറഞ്ഞെങ്കിലും അതിന്റെ ചരിത്രമൂല്യം വർദ്ധിച്ചുകൊണ്ടായിരുന്നു. കേരളത്തിന്റെ വൈദ്യുതീകരണ യാത്രയിലെ ആദ്യകാല ധീരപരീക്ഷണങ്ങളുടെ സാക്ഷിയായി ആ കെട്ടിടം ഇന്നും നിലകൊള്ളുന്നു. കാലം മാറി, ജനറേറ്ററുകളുടെ ഇരമ്പൽ നിലച്ചു, സാങ്കേതിക വിദ്യ അതിവേഗം വളർന്നു. എന്നാൽ ഒരിക്കൽ അനന്തപുരിയുടെ രാത്രികളെ ആദ്യമായി പ്രകാശിപ്പിച്ച ആ സ്ഥലത്തിന്റെ ചരിത്രം ഇന്നും ഓരോ ഇഷ്ടികയിലും രേഖപ്പെട്ടു കിടക്കുന്നു. ഇന്ന് പവർ ഹൌസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് KSEB ഓഫീസുകളാണ്. എന്നാൽ അതിനുമപ്പുറം അത് കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിലെ ഒരു ജീവിക്കുന്ന മ്യൂസിയമാണ്. വൈദ്യുതി ഒരു സൗകര്യമല്ല, സാമൂഹിക പുരോഗതിയുടെ അടിത്തറയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകം കൂടിയാണത്. 2029 ഈ പവർ ഹൌസ് അതിന്റെ ശതാബ്ദിയിലേക്ക് കടക്കുമ്പോൾ 100 വർഷം മുൻപ് കുറച്ച് ജനറേറ്ററുകളുടെ മുഴക്കത്തിൽ ആരംഭിച്ച ഒരു സ്വപ്നം ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന മഹത്തായ വൈദ്യുതി ശൃംഖലയായി വളർന്നിരിക്കുന്നു. ആ ചരിത്രം ഓർക്കുമ്പോൾ പവർ ഹൌസ് എന്നത് ഒരു പഴയ കെട്ടിടത്തിന്റെ പേരല്ല, അനന്തപുരി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കെടുത്ത ആദ്യ നിർണായക ചുവടുവയ്പ്പിന്റെ പേരാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: 1960 ഫെബ്രുവരി 18 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ആന വളർത്തിയ വാനമ്പാടി. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ കഥയും സംഭാഷണവും രചിച്ചത് തിക്കുറിശ്ശി സുകുമാരൻ നായരായിരുന്നു. ചിത്രത്തിനുവേണ്ടി തിരുനയനാർ കുറിച്ചി മാധവൻ നായർ 8 പാട്ടുകൾ രചിച്ചു. ബ്രദർ ലക്ഷ്മണിന്റെ ഈണം. പി ബി ശ്രീനിവാസ്, കമുകര പുരുഷോത്തമൻ, പി ലീല എന്നിവരായിരുന്നു ഗായകർ. ശ്രീറാം, എം എൻ നമ്പ്യാർ, ഡി ബാലസുബ്രഹ്മണ്യം, തിക്കുറിശ്ശി സുകുമാരൻ നായർ, ഫ്രണ്ട് രാമസ്വാമി, എസ് പി പിള്ള, ശാന്തി, പെട്രോ, ഭീമൻ, എം എസ് കറുപ്പയ്യ, മിസ് കുമാരി, എസ് ഡി സുബ്ബലക്ഷ്മി, സി കെ സരസ്വതി, സോമൻ എന്നിവരായിരുന്നു ആന വളർത്തിയ വാനമ്പാടിയിലെ അഭിനേതാക്കൾ. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ആന വളർത്തിയ വാനമ്പാടി എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറിക്കു കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി, ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

പ്രകൃതിയുടെ ഒട്ടനവധി വിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മണ്ണാണ് നമ്മുടെ ഭൂമി. എന്നാൽ പ്രകൃതിയും മനുഷ്യന്റെ അസാധാരണമായ ബുദ്ധിശക്തിയും കൈകോർത്തപ്പോൾ ഭൂമിയുടെ അടിത്തട്ടിൽ രൂപപ്പെട്ട ഒരു വിസ്മയമുണ്ട്. അമേരിക്കയിലെ വിർജീനിയയിലുള്ള ലോകപ്രസിദ്ധമായ ലൂറെ കേവൻസ്, ആയിരക്കണക്കിന് വർഷങ്ങളായി മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ധാതുക്കൾ കലർന്ന വെള്ളം തുള്ളിത്തുള്ളിയായി വീണുറഞ്ഞുണ്ടായ വിചിത്രമായ പല രൂപങ്ങളും ശിലകളും നിറഞ്ഞ ഒരു ഭൂഗർഭ ചുണ്ണാമ്പുകല്ല് ഗുഹയാണിത്. എന്നാൽ ഈ ഗുഹയെ ലോകപ്രശസ്തമാക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, മറിച്ച് ആ ഗുഹാന്തർഭാഗത്തു നിന്നൊഴുകിയെത്തുന്ന മനോഹരമായ ഒരു സംഗീതമാണ്. ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതോപകരണമായ ദ ഗ്രേറ്റ് സ്റ്റാലക്ടൈറ്റ് ഓർഗൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയ്ക്കുള്ളിലാണ്. ഒരു ചെറിയ മുറിയിലോ സ്റ്റേജിലോ ഒതുങ്ങുന്ന ഒന്നല്ല ഈ ഉപകരണം. ഏകദേശം 3.5 ഏക്കറോളം വരുന്ന വിശാലമായ ഗുഹയ്ക്കുള്ളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഈ അതിശയകരമായ സംഗീത വിരുന്ന് നിർമ്മിച്ചതിനു പിന്നിൽ ലേലാൻ ഡബ്ല്യു സ്പ്രിംഗിൾ എന്ന ശാസ്ത്രജ്ഞന്റെ അപൂർവമായ ദീർഘവീക്ഷണമുണ്ട്. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിൽ ഗണിതശാസ്ത്രജ്ഞനും ഇലക്ട്രോണിക് ശാസ്ത്രജ്ഞനുമായിരുന്ന ലേലാൻഡ് 1954 തന്റെ മകനോടൊപ്പം ഈ ഗുഹ സന്ദർശിക്കാനെത്തി. അക്കാലത്ത് ഗുഹയിലെ ഗൈഡുകൾ സഞ്ചാരികളെ ആകർഷിക്കാൻ അവിടുത്തെ പാറകളിൽ ചെറിയ കൈവിരലുകളോ തടികളോ കൊണ്ട് തട്ടി അവയിൽ നിന്നുണ്ടാകുന്ന ശബ്ദം കേൾപ്പിച്ചുകൊടുക്കുമായിരുന്നു. ഓരോ പാറയിൽ തട്ടുമ്പോഴും വ്യത്യസ്ത നാദമാണ് വന്നിരുന്നത്. ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്ന ലേലാൻഡിന്റെ ഉള്ളിൽ ഈ അനുഭവം വലിയൊരു ചിന്തയ്ക്ക് തിരികൊളുത്തി. എന്തുകൊണ്ട് ഈ ഗുഹയെ മുഴുവനായി ഒരു സംഗീതോപകരണമാക്കി മാറ്റിക്കൂടാ? തുടർന്ന് 3 വർഷത്തോളം കഠിനമായി പരിശ്രമിച്ചാണ് അദ്ദേഹം ഈ ആശയം യാഥാർത്ഥ്യമാക്കിയത്. ഗുഹയുടെ 3.5 ഏക്കർ ചുറ്റളവിൽ നടന്ന് ട്യൂണിംഗ് ഫോർക്കുകളുടെ സഹായത്തോടെ ഓരോ പാറയും തട്ടിനോക്കി കൃത്യമായ സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന 37 സ്റ്റാലക്ടൈറ്റ് പാറകൾ അദ്ദേഹം കണ്ടെത്തി. ഇതിൽ പല പാറകളും കൃത്യമായ സംഗീത

സ്വരത്തിലേക്ക് എത്തിക്കാൻ അവയുടെ അരികുകൾ വളരെ ശ്രദ്ധയോടെ ചെറുതായി ചെത്തി മിനുക്കുക പോലും ചെയ്തു അദ്ദേഹം. സാധാരണ ഓർഗനുകളിൽ കാറ്റ് പൈപ്പുകളിലൂടെ കടത്തിവിട്ടാണ് ശബ്ദമുണ്ടാക്കുന്നത്. എങ്കിലിവിടെ പൈപ്പുകൾക്ക് പകരം പ്രകൃതിദത്തമായ പാറകളാണ് നാദമുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഗുഹയുടെ ഒത്ത നടുവിലായി പിയാനോയുടേതുപോലുള്ള ഒരു കീബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൽ നാല് നിരകളിലായാണ് കീകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗുഹയിൽ കണ്ടെത്തിയ 37 പാറകളുടെ അടുത്തായി റബ്ബർ കൊണ്ടുള്ള ചെറിയ ചുറ്റികകളും വൈദ്യുതകാന്തിക സ്വിച്ചുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വിച്ചുകളെല്ലാം നീളമുള്ള വയറുകൾ വഴി പ്രധാന കീബോർഡുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കീബോർഡിലൊരു കീ അമർത്തുമ്പോൾ അതിൽ നിന്നും ഒരു വൈദ്യുത സിഗ്നൽ ഗുഹയുടെ ഏതോ ഒരു കോണിലുള്ള നിർദ്ദിഷ്ട പാറയുടെ അടുത്തേക്ക് പായുന്നു. ഉടൻ തന്നെ അവിടെയുള്ള റബ്ബർ ചുറ്റിക ആ പാറയിൽ പതുക്കെയൊന്ന് തട്ടുകയും അതിൽ നിന്ന് മനോഹരമായ ഒരു നാദമുയരുകയും ചെയ്യും. വ്യത്യസ്ത കീകളമർത്തുമ്പോൾ ഗുഹയുടെ പല ഭാഗങ്ങളിൽ നിന്നായി വ്യത്യസ്ത സ്വരങ്ങൾ പുറപ്പെടും. ഗുഹയ്ക്കുള്ളിലെ പാറകളുടെ പ്രത്യേക ഘടന കാരണം ഈ ശബ്ദം ഒട്ടും മുഴക്കമില്ലാതെ വളരെ വ്യക്തതയോടെ ഗുഹയിൽ എവിടെ നിന്ന് നോക്കിയാലും ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. പണ്ടുകാലത്ത് ലേലാൻ സ്പ്രിംഗിൾ തന്നെയായിരുന്നു ഇത് നേരിട്ട് വായിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇതൊരു അത്യാധുനിക ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പഴയ മ്യൂസിക് ബോക്സുകൾ പ്രവർത്തിക്കുന്നതുപോലെ കമ്പ്യൂട്ടർ സഹായത്തോടെ സ്വയം പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ ക്രമീകരണം. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച നാദത്തെ മനുഷ്യന്റെ സാങ്കേതിക വിദ്യയുമായി കോർത്തിണക്കിയ ഈ അദ്ഭുത ഉപകരണം ഗുഹ സന്ദർശിക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് സഞ്ചാരികൾക്കായി ഇന്നും ഭൂമിയുടെ അടിത്തട്ടിൽ മനോഹരമായ സംഗീതം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. കൗതുകരസങ്ങൾ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുത്ത മേഘാലയയിലെ ഗ്രാമം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുത്ത മേഘാലയയിലെ ഗ്രാമം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ബഹിരാകാശത്ത് കോടിക്കണക്കിന് കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന അതിവിശാലമായ പൊടിപടലങ്ങളുടെയും വാതകങ്ങളുടെയും മഹാസാമ്രാജ്യമായ നെബുലകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ വിസ്മയങ്ങളിലൊന്നാണ്. പ്രധാനമായും ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങളും പ്രപഞ്ചധൂളികളുമടങ്ങിയ ഈ മേഖലകൾ പ്രപഞ്ചത്തിന്റെ ജനനത്തിന്റെയും മരണത്തിന്റെയും നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിസ്മയ കാഴ്ചകളാണ്. പ്രപഞ്ചത്തിൽ പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് ഈ നെബുലകൾക്കുള്ളിൽ വച്ചാണ്. അതുകൊണ്ടുതന്നെ ഇവയെ നക്ഷത്രങ്ങളുടെ നഴ്സറി എന്ന് വിളിക്കാറുണ്ട്. നെബുലകളിലെ വാതകങ്ങളും പൊടിയും ഗുരുത്വാകർഷണം മൂലം പരസ്പരം ശക്തമായി ആകർഷിക്കപ്പെടുകയും അവ ഒന്നിച്ചു ചേർന്ന് സാന്ദ്രതയേറി വലിയ ചൂടുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത്. ചില നെബുലകൾ നക്ഷത്രങ്ങളുടെ ജനനത്തിന് കാരണമാകുമ്പോൾ മറ്റു ചില നെബുലകൾ നക്ഷത്രങ്ങളുടെ മരണത്തിലൂടെയാണ് രൂപപ്പെടുന്നത്. ഇത് മറ്റൊരു പ്രപഞ്ച സത്യമാണ്. സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ അവയുടെ ആയുസിന്റെ അവസാനഘട്ടങ്ങളിൽ പുറന്തള്ളുന്ന വാതകങ്ങൾ വഴിയും വലിയ നക്ഷത്രങ്ങൾ സൂപ്പർനോവ എന്ന വൻ സ്ഫോടനത്തിലൂടെ തകരുമ്പോഴും അതിമനോഹരമായ നെബുലകൾ ഉണ്ടാകാറുണ്ട്. ഹബിൾ, ജെയിംസ് വെബ് തുടങ്ങിയ അത്യാധുനിക ബഹിരാകാശ ദൂരദർശിനികൾ പകർത്തിയ ചിത്രങ്ങളിലൂടെയാണ് അതിശയിപ്പിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള നെബുലകളെ നാം ഇന്ന് കാണുന്നത്. രാത്രി ആകാശത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒറിയോൺ നെബുല, പ്രശസ്തമായ പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ ഉൾക്കൊള്ളുന്ന ഈഗിൾ നെബുല എന്നിവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ചുരുക്കത്തിൽ, കോസ്മിക് വംശാവലിയുടെയും പ്രപഞ്ച പരിണാമത്തിന്റെയും നിത്യഹരിത പ്രകൃതി ദൃശ്യങ്ങളാണ് ഓരോ നെബുലകളും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൌഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ എന്നാദ്യം കൗരവർ എന്ന ചിത്രത്തിൽ നിന്ന്, ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എസ് പി വെങ്കടേഷ്. ഗാനം ആവശ്യപ്പെട്ടത് കുഴിപ്പള്ളത്ത് നിന്നും സിന്ധു, സുമതി എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നിലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൈതപ്രം രചന നിർവഹിച്ച് ജോൺസൺ ഈണമിട്ട ഗാനം. ചിത്രം തലയണ മന്ത്രം. ആലാപനം കെ എസ് ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നു കിളിമാനൂരിൽ നിന്നും ഗിരീശൻ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിരവന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ചുനക്കര രാമൻകുട്ടി രചിച്ച് ശ്യാം ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഗാനം ആരംഭിക്കുന്നു കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു നെടുവേലിയിൽ നിന്നും പ്രകാശ്.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം വന്ദനം. രചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം നെടുമുടി വേണുവും സുജാത മോഹനും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് കീഴാറ്റിങ്ങിൽ നിന്നും സഫീല, ഷാജിർ, ബഷീർ തുടങ്ങിയവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ദശരഥം എന്ന ചിത്രത്തിലെ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും. ഗാനം ആവശ്യപ്പെടുന്നു പുത്തൻപാലത്ത് നിന്നും അശോകൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയിരി മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖി. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മതൻ നിനവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. പാങ്ങോട് നിന്നും സുജാതൻ, രജികുമാർ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് KP ബ്രഹ്മാനന്ദൻ. രചന വയനാർ വല്ലഭൻ. ആലാപനം ഉണ്ണിമേനോനും KS ചിത്രയും. ചിത്രം മലയത്തിപ്പെണ്ണ്.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു കള്ളിക്കാട് നിന്നും സുരേന്ദ്രൻ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയേ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്കുകൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ബിജു തിരുമല രചിച്ച് രാജാമണി ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം സ്വാഗതം. ആലാപനം ജി വേണുഗോപാൽ, എം ജി ശ്രീകുമാർ, മിൻമിനി എന്നിവർ. ഗാനം ആവശ്യപ്പെടുന്നു പന്തയിൽ നിന്നും ശ്രീകുമാർ.

0: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ
1: കേൾക്കാം. കാട്ടാക്കട നിന്നും ഷിബു, അജിത് എന്നിവർ ആവശ്യപ്പെടുന്ന ഉത്തരം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം ജി വേണുഗോപാൽ. രചന ഒ എൻ മി കുറുപ്പ്. സംഗീതം വിദ്യാധരൻ.

0: സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ?
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ, ചിത്രം വടക്കുനോക്കിയന്ത്രം. ഗാനം ആവശ്യപ്പെടുന്നു ചൂഴാറ്റുകോട്ടയിൽ നിന്നും പ്രദീപൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: കരിയിലകൾ വീണുകിടക്കുന്ന ഇടവഴിയിലൂടെ വേണം താന്നിക്കുന്നിൻ്റെ ചെരുവിലെത്താൻ. അതിൻ്റെ മുകളിൽ നിന്നാൽ പുഴ കാണാം. പുഴയ്ക്കക്കരയുള്ള റെയിൽപാളത്തിലൂടെ തീവണ്ടി പോകുന്നത് കാണാം. പുറത്തിറങ്ങുമ്പോഴൊക്കെ അമ്മ പറയും, കാൽക്കൽ നോക്കി നടക്കണം. കാരമുള്ളുകളെ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, തണലും തണുപ്പും തേടി വരുന്ന പാമ്പുകളും ഇടവഴിയിൽ ചുരുണ്ടുകിടക്കും. അതൊക്കെ ഓർമ്മ വേണമെന്ന് ഈ ശാസനയിലുണ്ട്. പിന്നീട് നക്ഷത്രങ്ങളെ നോക്കി നടന്നപ്പോൾ പൊടുന്നനെ ആ വാക്കുകൾ ഓർമ്മ വന്നു. കുറ്റബോധത്തോടെ വീണ്ടും കാൽക്കൽ നോക്കി യാത്ര തുടർന്നു. MD വാക്കുകളാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഛായാചിത്രം, ബാല്യത്തിൻ്റെ നനവാർന്ന കാഴ്ചകൾ, വാക്കുകളുടെ ലളിതമായ വാതായനങ്ങൾ തുറന്ന് അകത്തേക്ക് കയറുംതോറും അജ്ഞാതമായ എന്തോ ഒന്ന് ഘനതകളിലേക്ക് പീർത്തും പീർത്തും കൊണ്ടുപോകുന്നു. അറകൾ ഓരോന്നായി തുറന്ന് തുറന്ന് വിസ്മയിപ്പിക്കുന്ന ഇന്ദ്രജാലക്കാരനെ പോലെ MD കഥയുടെ ചെപ്പ് തുറന്ന് നമ്മെ കാണാപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആ കാണാപ്പുറങ്ങളോടാണ് എന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

വാനപ്രസ്ഥം എന്ന കഥ, മഞ്ഞ് എന്ന നോവൽ, നിർമാല്യം എന്ന ചലച്ചിത്രം, ഇത് മൂന്നും സൃഷ്ടിച്ചത് എം ഡി ആണ്. ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി എന്നുത്തരം. അവയെല്ലാം ഗദ്യമായിരുന്നു, ആയിരുന്നു കാവ്യാത്മകങ്ങളായ രചനകൾ. മഞ്ഞ് ഒരു തുള്ളി മഞ്ഞ് പോലെ ഒരു കവിതയാണ്. കാത്തിരിപ്പിനെക്കുറിച്ച് ഇതിലും മനോഹരമായൊരു

രൂപത്തിലല്ല, വന്ന് വന്ന് മനസ്സിൽ വളരെ ആത്മബന്ധമുള്ള ദേശബന്ധമുള്ള സാന്നിധ്യമായിട്ടാണ് എം ടി രൂപപ്പെടുന്നത്. വള്ളുവനാടൻ സംഗീതമുള്ള ഭാഷ, കേരളീയ സംഗീതം വിലയം കൊണ്ട് കിടക്കുന്ന ശൈലി, അത് ചിലപ്പോൾ ഒരു വിലാപഗീതത്തെ ഓർമ്മിപ്പിക്കുന്നു, മറ്റു ചിലപ്പോൾ ഒരു ഭാവാത്മക ഗാനമായി സ്വയം മാറുന്നു. ചിലപ്പോൾ അത് സമൃദ്ധമായി ഒഴുകുന്ന ഭാരതപ്പുഴ, മറ്റു ചിലപ്പോൾ വറ്റി വരണ്ടു പോകുന്ന നിലാനദി. മനുഷ്യബന്ധങ്ങളുടെ ലയം, ഏകാന്തതയുടെയും വിഷാദത്തിൻ്റെയും തലം. ചിലപ്പോൾ അത് സൂക്ഷ്മതലത്തിലുള്ള നമ്മുടെ ദേശ സംസ്കാരങ്ങളുടെ ചരിത്രമായി മാറുന്നു. ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും ആധുനികതയും ഒന്നു ചേർന്നൊഴുകുന്ന ഒരു പുഴയാണ് എം ടിയുടെ സാഹിത്യലോകം. അതിൻ്റെ തീരത്തിരുന്ന് വെയിലും നിലാവും കൊണ്ടിരിക്കുക എന്നതു തന്നെ ഇഷ്ടം, അത്രമേലിഷ്ടം.

വായിക്കാതെ പറ്റില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് എം ടി കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒപ്പം നടന്ന് കാര്യം പറയുന്ന ചങ്ങാതിയെപ്പോലെ എം ടിയുടെ കഥകൾ വിടാതെ പിന്തുടരുന്നു. വിഷാദാത്മകമായ ഒരു ഭാവസംഗീതം പോലെ അത് ഹൃദയതലങ്ങളെ തരളിതമാക്കുന്നു. ആൾക്കൂട്ടത്തിൽ നമ്മെ ഒറ്റയ്ക്കാക്കുന്നു, നമ്മളെയും നിശബ്ദമാക്കുന്നു, നിശബ്ദമായി ചിന്തിപ്പിക്കുന്നു, നിശബ്ദമായി വിഷമിപ്പിക്കുന്നു, നിശബ്ദമായി തന്നെ വികാരപ്പെടുത്തുകയും ചെയ്യുന്നു. എം ടിയുടെ കഥകൾ വായിച്ചപ്പോഴൊക്കെ പലപ്പോഴും ആത്മാവിൽ പലയിടത്തും മുറിപ്പാടുകൾ പടർന്നു. ഇന്നും ഉണങ്ങാത്ത ആ മുറിപ്പാടുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഏകാന്തതയെ ഇത്രമേൽ സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചതാരാണ്? MDയുടെ കഥകൾ തന്നെ. അവ വായിച്ചപ്പോഴൊക്കെ തോന്നിയത് ഒരു നദീതീരത്ത് കൂടി മിണ്ടാതെ നടക്കണമെന്നാണ്. ഹരം പിടിപ്പിക്കുന്ന ആ ഭാഷ, വ്യത്യസ്തമായ ഭാവശില്പം. MD പുറത്തിരുന്ന് കഥ പറയുകയായിരുന്നില്ല, മനസ്സിൻ്റെ അകത്തിരുന്ന് പറയുകയായിരുന്നു. MDയുടെ കഥകൾ ശരിക്കും ഒരു ഓഡിറ്ററി ഹാലുസിനേഷനായാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ഒരു കഥയും വായിക്കുകയായിരുന്നില്ല, അനുഭവിക്കുകയായിരുന്നു. മനസ്സിൻ്റെ ആകാശങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ ഭൂമികയിലേക്ക് സ്വകാര്യമായി പെയ്ത മഴകളായിരുന്നു അവയെല്ലാം. ഓരോ മഴയ്ക്കും ഓരോ നിറങ്ങളായിരുന്നു എന്ന് മാത്രം. അത് പടർത്തിയ നോവുകൾ, നൊമ്പരങ്ങൾ, നനവുകൾ എല്ലാം ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇന്ത്യക്ക് പുറത്തിരുന്നല്ല, കേരളത്തിന് തന്നെ പുറത്തിരുന്ന് എം ഡി എ വായിച്ചാൽ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഗൃഹാതുരതയുണ്ടാവും. അത്രയേറെ ഈ മണ്ണ് എം ഡിയുടെ ഭാഷയിലും ഭാവനയിലും വിലയം കൊണ്ടു കിടക്കുന്നു. അതുകൊണ്ടാണ് സുധീർ കുമാർ മിശ്രയെപ്പോലും സ്വന്തം നാട്ടുകാരനെ പോലെയോ അയൽപക്കക്കാരനെ പോലെയോ അനുഭവപ്പെടുന്നത്. അതുമാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ആകെയുള്ള അവസ്ഥയെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരു മനസ്സുകൂടി എം ഡിയുടെ കഥകളിലുണ്ട്. ആ വേദന നമ്മുടെ കൂടി വേദനയാണ്. സമൂഹത്തിൻ്റെ ആത്മാവിലേക്ക് അർത്ഥവത്തായി പ്രവേശിച്ച കഥാപാത്രങ്ങളെ ചൂഴ്ന്നു നോക്കുമ്പോൾ അതിൽ നമുക്ക് നമ്മളെ തന്നെയാണ് കാണാനാവുക. എത്രയോ പേർ സേതുവിൽ അവരെ തന്നെ കണ്ടു, അപ്പുണ്ണി അവരായി തോന്നി, വിമല താൻ തന്നെയാണെന്ന് തോന്നിയവരും എത്രയോ പേർ. അത്ര കണ്ട് കഥാപാത്രങ്ങൾ സ്വതസിദ്ധമായ മൗലികതയോടെ മിഴിവാർന്ന് നമ്മുടെ തന്നെ പ്രതിച്ഛായകളാവുന്നു, നമ്മൾ തന്നെയാവുന്നു. ഒരാളെപ്പോലും മാറ്റി നിർത്താനാവാതെ ഇഷ്ടം, അത്രമേലിഷ്ടം.

നമ്മൾ ഒരു നിലവറയിലേക്ക് ചെല്ലുന്നത് പോലെയാണ് എം ടിയുടെ കഥകൾ. വിസ്മയങ്ങളും രഹസ്യങ്ങളും അവിടെ പതുങ്ങിയിരിക്കുന്നു. വാക്കുകൾ വസന്തമാവുകയും ശിശിരമാവുകയും ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുന്നു. പിശുക്കൻ്റെ ഹൃദയം പോലെ വരണ്ടു കിടക്കുന്ന പാഠങ്ങൾ, ഇങ്ങനെയൊക്കെ ഉപമയുണ്ടാക്കാൻ കവിക്ക് മാത്രമാണ് കഴിയുക. ഗദ്യകവിതകളാണ് എം ടി എഴുതിയിട്ടുള്ളതെല്ലാം. അതിൽ ഏറ്റവും ഹൃദ്യമായ ഗദ്യകവിത ഏതെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടതില്ല, മഞ്ഞു തന്നെ. മഞ്ഞിനേക്കാൾ മികച്ച ഒരു ഗദ്യകവിത ലോകസാഹിത്യത്തിൽ ഒരിടത്തും വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ വായനയിലും അത് പുതുതായ അനുഭവങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിനെ എന്നും ശിശിരമയമാക്കുന്ന ഗദ്യകാവ്യം മഞ്ഞ്. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മലയാളിയുടെ നാടിമിടിപ്പുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവയെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന എഴുത്തുകാരൻ. ലിറ്റററി സെൻസിബിലിറ്റിയുടെ ബാരോമീറ്റർ എം ജിയുടെ കയ്യിലുണ്ടെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ പിന്നെ ഒരാളിന് ഇങ്ങനെ എഴുതാനാകുമോ? മനുഷ്യജന്മമെന്ന ദാർശനിക സമസ്യയ്ക്ക് ഉത്തരം തേടുന്ന കഥാകാരൻ. ഏത് കഥാപാത്രത്തെയും ഏകാന്തതയിലിരുന്ന് ഓർത്തെടുക്കാം. ഭ്രാന്തൻ വേലായുധനും സേതുവും അപ്പുണ്ണിയും വിമലയുമെല്ലാം ഏകാന്തതകൾക്ക് കൂട്ടാവുകയും ചെയ്യും. അങ്ങനെ കൂട്ടായാൽ ഏകാന്തത നഷ്ടപ്പെട്ടു പോവും. അതങ്ങനെയാണ്. എം ജിയുടെ കഥകൾ വായിച്ചൊരാൾക്ക് ശൂന്യമായ മനസ്സോടെ ഏകാന്തത അനുഭവിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വിചിത്രമായ അനുഭൂതി പകരുന്ന ആ ഏകാന്തത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എം ജിയുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത നമുക്ക് അവരുടെ വീട്ടിൽ പോകാമെന്നുള്ളതാണ്. ഒരപരിചിതത്വവുമില്ലാതെ അവരോട് ഇടപെടാനാകും. കാരണം ഓരോ കഥാപാത്രവും കുടികൊള്ളുന്നത് വായനക്കാരൻ്റെ മനസ്സിലാണ്. ജനിച്ചത് എഴുത്തുകാരൻ്റെ ഉള്ളിലാണെങ്കിലും കഥാപാത്രങ്ങളുടെ വികാരങ്ങളും ചിന്തകളും വളർന്നതും വികസിച്ചതുമെല്ലാം വായനക്കാരൻ്റെ മനസ്സിലാണ്. അവർ വെറും കഥാപാത്രങ്ങളാണെന്നും അവരൊന്നും ജീവിച്ചിരിക്കുന്നവരല്ലെന്നും തോന്നാത്ത വിധം സ്വന്തക്കാരായി ബന്ധുക്കളായി ഒപ്പം സഞ്ചരിക്കുന്നു. അപ്പുണ്ണിയുടെ വീട് അധികം ദൂരെയല്ലാത്ത വിധം പരിചിതമായിരിക്കുന്നതും വേണമെങ്കിൽ ഭാസ്കരേട്ടൻ്റെ കടയിൽ നിന്ന് സേതുവിനോടൊപ്പം ഒരു ചായ പങ്കിടാനാവുന്നതും ഈ ബന്ധുത്വം കൊണ്ടാണ്. എം ജിയുടെ കഥാപാത്രങ്ങളോളം ബന്ധുത്വമുണ്ടാക്കിയവർ വേറെയില്ല തന്നെ. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രത്തോടും ഇഷ്ടം, അത്രമേലിഷ്ടം.

പരാജിതരായ കഥാപാത്രങ്ങളാണ് എം ടിയുടെ കൃതികളിൽ ഏറെയും. ജീവിതത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെട്ടവർ, പണമോ അധികാരമോ ഇല്ലാത്തവർ, സ്നേഹം ആഗ്രഹിക്കുകയും അത് ലഭിക്കാതെയാവുകയും ചെയ്തവർ, ദരിദ്രർ, ഏകാകികൾ, അവരുടെ വേദനകളും ഏകാന്തതകളും നൈരാശ്യങ്ങളും ഉള്ളിലെരിഞ്ഞുകൊണ്ടിരുന്ന ക്രോധവുമൊക്കെ വായനക്കാരൻ്റെ ഇതുതന്നെയായിരുന്നു. നമ്മുടെ തന്നെ അനുഭവങ്ങളുമായി ഇവിടെയൊക്കെയോ ഗൂഢബന്ധങ്ങളുള്ള കഥാപാത്രങ്ങൾ, നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായ കഥാപാത്രങ്ങൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. പണ്ടാണ്, പണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും എന്റെ കുട്ടിക്കാലം. ഞാനന്ന് ചെറിയ ക്ലാസ്സിലാണ്. മാധവി അമ്മൂമ്മയുടെ കഥകൾ കേട്ടും സ്നേഹമറിഞ്ഞും കുട്ടിയായി ജീവിക്കുന്ന കാലം. മാധവി അമ്മൂമ്മ എങ്ങോട്ടെങ്കിലും പോകുന്നത് അന്നെനിക്ക് ചിന്തിക്കാനേ പറ്റുമായിരുന്നില്ല. പക്ഷെ എന്നെ ശരിക്കും നിരാശപ്പെടുത്തിക്കൊണ്ട് മാസത്തിലൊരിക്കൽ അവർ കോട്ടൂരിലെ അമ്മച്ചിയെ കാണാൻ പോകുമായിരുന്നു. അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. ഞാനാണെങ്കിൽ ഈ കോട്ടൂരിലെ അമ്മച്ചിയെ കണ്ടിട്ട് പോലുമില്ല. അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുന്നത് അമ്മയാണ്. അമ്മയ്ക്കും കോട്ടൂരിലെ അമ്മച്ചിയെ അത്രയ്ക്കിഷ്ടമായിരുന്നു എന്ന് വേണം കരുതാൻ. മാധവി അമ്മൂമ്മ കോട്ടൂരിൽ നിന്ന് തിരിച്ചു വരുന്നതും കാത്ത് അമ്മയിരിക്കും. വന്ന പാടെ രണ്ടും കൂടിയിരുന്ന് വിശേഷങ്ങൾ പറയാൻ തുടങ്ങും. കോട്ടൂരിലെ അമ്മച്ചി എന്തു പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു എന്ന് തുടങ്ങിയ ഒരു 100,000 വിശേഷങ്ങൾ. അവർ രണ്ടാളും ഇത്രമേൽ സ്നേഹിക്കുന്ന മറ്റൊരാളെ സത്യത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്താ അവർക്ക് ഇത്ര പ്രത്യേകത എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മറുപടി. ശരിയാണെന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി. പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില സ്നേഹങ്ങളുണ്ട് എന്ന്. 10-ാം ക്ലാസ് കഴിഞ്ഞ് സമ്മർ വെക്കേഷനിൽ ഒരു ദിവസം കോട്ടൂരിലെ അമ്മച്ചി കൂട്ടായണി മൂട്ടിൽ വന്നു. പുരികം പോലും നരച്ച ഒരു വൃദ്ധ. മുറ്റത്ത് വന്നപ്പോ ഞാനാണ് ആദ്യം കണ്ടത്. എനിക്ക് മനസ്സിലായില്ല. ആരാ എന്ന് ചോദിച്ച് കഴിഞ്ഞില്ല, അതിനു മുന്നേ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിച്ച് തിണ്ണയിലിരുന്ന് സഞ്ചിയിൽ നിന്ന് കുറെ എണ്ണപ്പലഹാരങ്ങൾ എടുത്ത് എന്നെ തീറ്റിക്കാൻ തുടങ്ങി. വർത്തമാനം കേട്ട് അമ്മ വന്ന് അങ്ങോട്ട് കരയാനും തുടങ്ങി. ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോ മനുഷ്യന് സങ്കടം വരുമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. വിവരമറിഞ്ഞ് മാധവി അമ്മൂമ്മയും എവിടെ നിന്നോ പാഞ്ഞു പിടിച്ചു വന്നു. സ്നേഹം തിണ്ണയിൽ പൂത്തു നിൽക്കുന്നത് എനിക്ക് കാണാം. മനുഷ്യരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ കണ്ടത് അവരിലായിരുന്നു. കോട്ടൂരിലെ അമ്മച്ചി പിറ്റേന്ന് തന്നെ തിരിച്ചുപോയി. അതിനും അമ്മ കരഞ്ഞു. അവർ പോകുന്നത് കാണാൻ മാധവി അമ്മൂമ്മ അവിടെ നിന്നില്ല. ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, ശരിക്കും നിങ്ങളുടെയൊക്കെ ആരാണ് ഈ കോട്ടൂരിലെ അമ്മച്ചി? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നായിരുന്നു അമ്മയുടെ മറുപടി.

പറഞ്ഞാൽ മനസ്സിലാകാത്ത സ്നേഹത്തിന്റെ അർത്ഥം ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പുസ്തകങ്ങളിൽ, യാത്രകളിൽ, അനാദിയായ കാലത്തിന്റെ പാതയോരങ്ങളിൽ. കാലങ്ങളേറെ കഴിഞ്ഞ് എനിക്കത് മനസ്സിലായി. ജീവിതം ഒരു ദീർഘയാത്രയാണ്. ചിലർ ആ യാത്രയിൽ പൂക്കൾ ശേഖരിക്കുന്നു, ചിലർ ഓർമ്മകൾ, ചിലർ മുറിവുകൾ. പക്ഷെ എല്ലാവരും ചുമക്കുന്നത് ഒരേ കാര്യമല്ല. ചിലരുടെ തോളിൽ സ്വപ്നങ്ങളുടെ ഭാരമുണ്ട്, ചിലരുടെ നെഞ്ചിൽ പറയാൻ കഴിയാത്ത സങ്കടങ്ങളുടെ കല്ലുകളുണ്ട്, ചിലർക്ക് നഷ്ടങ്ങളുടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ ഭാരം. മറ്റു ചിലർ ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്, പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ആരും കാണാത്ത കണ്ണീരിന്റെ സമുദ്രമുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ വഴിയരികിലൂടെ നടന്ന് തളരുന്ന മനുഷ്യർക്ക് പണ്ടുകാലത്ത് കർണാടകയിലെ ഗ്രാമവഴികളിൽ ഒരു കല്ലുണ്ടായിരുന്നു. ഒരു സാധാരണ കല്ലല്ല, ഹൊറിഗല്ലു. വഴിയാത്രക്കാർ തങ്ങളുടെ തലച്ചുമടുകൾ ഒരു നിമിഷം അതിന്മേൽ ഇറക്കിവെച്ച് ഒന്ന് നിവർന്ന് ശ്വാസം വിട്ട് ക്ഷീണമകറ്റി വീണ്ടും യാത്ര തുടരാൻ സഹായിച്ചിരുന്ന ഒരു കല്ല്. പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തിയുടെ ഒരു കഥയിലൂടെയാണ് ഈ മനോഹരമായ വാക്ക് ലോകം കൂടുതൽ അറിഞ്ഞത്. എന്നാൽ ഹൊറിഗല്ലു ഒരു കല്ലിന്റെ പേര് മാത്രമല്ല, അതൊരു ജീവിത തത്വമാണ്. കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നത് ശരീരമല്ല, മനസ്സാണ്. മനസ്സിന് ക്ഷീണം തോന്നുമ്പോൾ അതിന് വിശ്രമിക്കാൻ ഒരു കിടക്ക പോരാ, ഒരു മനുഷ്യനാണ് വേണ്ടത്. കോട്ടൂരിലെ അമ്മച്ചി മാധവി അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും ശരിക്കും ഒരു ഹൊറിഗല്ലു തന്നെയായിരുന്നു. അവരുടെ വാക്കുകൾ പാതിവഴിയിൽ മുറിച്ചു മാറ്റാത്ത ഒരാൾ, അവരുടെ കണ്ണുകളിലെ നിശബ്ദത പോലും വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരാൾ, അവർക്കറിയുമ്പോൾ ഉടൻ ഉപദേശങ്ങൾ നൽകാൻ തിടുക്കം കാണിക്കാതെ ആ കരച്ചിലിന്റെ ശബ്ദം മുഴുവൻ കേട്ടിരിക്കാൻ ക്ഷമയുള്ള ഒരാൾ, അവരെ തിരുത്താനല്ല മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്നത്തെ ലോകത്ത് മനുഷ്യർ സംസാരിക്കുന്നുണ്ട്, എന്നാൽ കേൾക്കുന്നവർ വളരെ കുറവാണ്. ഓരോരുത്തരും സ്വന്തം കഥ പറയാനുള്ള തിരക്കിലാണ്. മറ്റൊരാളുടെ കഥ മുഴുവനായി കേട്ടിരിക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ടാകാം തിരക്കേറിയ ലോകത്തിനിടയിലും മനുഷ്യൻ ഇത്രയേറെ ഏകാന്തനാകുന്നത്. മനഃശാസ്ത്രം പറയുന്നത് ഒരാളുടെ വേദന പൂർണമായി മാറണമെങ്കിൽ എല്ലായ്പ്പോഴും പരിഹാരങ്ങൾ ആവശ്യമില്ല എന്നാണ്. പലപ്പോഴും വിധി എഴുതാതെ കേൾക്കുന്ന ഒരു കാതു മതിയാകും. അതുകൊണ്ട് തന്നെ നല്ലൊരു ലിസണർ ചിലപ്പോൾ ഒരു മികച്ച ഡോക്ടറേക്കാളും വലിയ ചികിത്സകനാകുന്നു. ജീവിതത്തിൽ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്തുന്നത് അത്ര എളുപ്പം.

നമ്മുടെ വിജയങ്ങളിൽ കൈയടിക്കുന്നവരെ ധാരാളം കാണാം. പക്ഷേ പരാജയങ്ങളിൽ നിശബ്ദമായി നമ്മുടെ അടുത്തിരിക്കാൻ തയ്യാറാകുന്നവർ വിരളമാണ്. നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നവർ പലരുമുണ്ടാകാം. എന്നാൽ നമ്മുടെ കണ്ണീരിന്റെ ഭാഷ മനസ്സിലാക്കി ഒരു വാക്കുപോലും പറയാതെ കൈപിടിച്ചിരിക്കാൻ കഴിയുന്നവർ വളരെ ചുരുക്കം. അവരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഹുറികല്ലുകൾ. അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അഭിനയിക്കേണ്ടി വരില്ല, ധൈര്യമുള്ളവനായി നടിക്കേണ്ടി വരില്ല, എപ്പോഴും ചിരിക്കേണ്ടി വരില്ല. കരയണമെന്ന് തോന്നിയാൽ കരയാം, മിണ്ടാതിരിക്കണമെന്ന് തോന്നിയാൽ മിണ്ടാതിരിക്കാം. കാരണം അവിടെയുണ്ട് സ്വീകരിക്കപ്പെടുമെന്ന ഉറപ്പ്. ലോകം മുഴുവൻ നമ്മെ തെറ്റിദ്ധരിച്ചാലും ഞാൻ കേൾക്കുന്നുണ്ട്, നീ പറയൂ എന്ന് പറയാൻ ഒരാൾ കൂടെയുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. എല്ലാ മനുഷ്യർക്കും ഒരു ഹൊറിഗല്ലു ആവശ്യമാണ്. അതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ഹൊറിഗല്ലു ആകുവാനും നമുക്ക് കഴിയണം. ഒരാളുടെ ഭാരങ്ങൾ എടുത്തു മാറ്റാൻ നമുക്ക് എല്ലായ്പ്പോഴും കഴിയില്ല. പക്ഷെ ആ ഭാരം കുറച്ചു നേരത്തേക്ക് ഇറക്കി വെക്കാൻ ഒരു തോളാകാൻ നമുക്ക് കഴിയും. അത് മതി. കാരണം മനുഷ്യൻ തകരുന്നത് ചുമടുകൾ കൊണ്ടല്ല, ആ ചുമടുകൾ ആരോടും ഇറക്കി വെക്കാൻ കഴിയുന്നില്ല എന്ന തോന്നലാണ് അവനെ തകർക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, നിങ്ങളുടെ വേദനകൾക്ക് ഭാഷയാകുന്ന ഒരാൾ, നിങ്ങളുടെ നിശബ്ദത പോലും കേൾക്കുന്ന ഒരാൾ, നിങ്ങളെങ്ങനെയാണോ അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ഒരാൾ, അയാളെ അല്ലെങ്കിൽ അവളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ജീവിതയാത്രയിൽ എല്ലാവർക്കും വഴികാട്ടികൾ ലഭിക്കണമെന്നില്ല. എന്നാൽ മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു ഹൊറിഗല്ലു ലഭിക്കുന്നത് ഈ ലോകം ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും മനോഹരമായ അനുഗ്രഹങ്ങളിലൊന്നാണ്. അതെ, നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിവിധ

0: വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ജാഗരകാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെക്കുന്നതായും തിങ്കളാഴ്ച വീണ്ടും ചേരുമെന്നും സഭാധ്യക്ഷൻ അറിയിച്ചു. ലഹരിക്കെതിരായ നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 4 പുതിയ പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി കെ മുരളീധരൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന എംഎസ്സി മെഡിക്കൽ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സ്, ക്യാമ്പസിലൊരുക്കിയ ഔഷധ സസ്യ ഉദ്യാനത്തിന്റെ സമർപ്പണം എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2003 മുത്തങ്ങ കേസിൽ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മറ്റൊരു പോലീസുകാരനായ അബ്ദുൾ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി വിധിച്ചു. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മിൽമയുടെ നെയ്യ് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ടുള്ള ഒരു പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ബോർഡിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ ഒരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇത് കാരണം കൊണ്ട് എടുത്തതല്ല, ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്.
0: കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേഭാരത് എക്സ്പ്രസിനെ കല്ലെറിഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടലായി സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. ഈ മാസം 21 തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന് 2 വിമാനങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലേ കൊച്ചി ഇൻഡിഗോ വിമാനവും ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസുമാണ് വഴിതിരിച്ചുവിട്ടത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ഓണം ഖാദിമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ആദ്യ വിൽപ്പന നടത്തി നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ വി റിനീഷ അധ്യക്ഷയാവും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ക്ലിനിക്കൽ ടോക്സിക്കോളജി മേഖലയിലെ ദേശീയ കോൺഫറൻസ് ടോക്സിക് 2026 മന്ത്രി ടി സിദ്ദിഖ് നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ടോക്സിക്കോളജി, വിഷബാധ ചികിത്സ തുടങ്ങിയവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീവിദ്യ നിർദ്ദേശിച്ചു.
3: ഈ കൊല്ലം ജില്ലയിൽ 750 യന്ത്രവൽകൃത യാനങ്ങളുണ്ട്. അവര് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കടലിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കണക്കിലെടുത്ത് പോകേണ്ടതാണ്. കൂടാതെ ഐഡന്റിറ്റി കാർഡുകളും യാനങ്ങളുടെ രജിസ്ട്രേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റുകളും കരുതേണ്ടതാണ്.
0: കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. 14 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി പള്ളിത്തോട്ടം സ്വദേശി റോയിസണിന്റെ മൃതദേഹം കണ്ടെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയപരിഷ്കാരങ്ങൾ സംബന്ധിച്ച ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ശില്പശാല സംഘടിപ്പിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, വിവിധ അധ്യാപക സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ സി രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായി കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. 16 മാസത്തിനിടെ 8547 പേരാണ് ഈ സെന്ററുകളുടെ കൌൺസിലിംഗിന് വിധേയരായത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഗാർഹിക പീഡനം, ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ സ്നേഹിത സഹായ കേന്ദ്രത്തിലൂടെ പരിഹാരം നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് സ്നേഹിതയുടെ സേവനം ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാർക്കാണ് കൌൺസിലിംഗിന്റെ ചുമതല. ആഴ്ചയിൽ 2 ദിവസം വീതമാണ് സേവനം നൽകുന്നത്. കൌൺസിലിംഗിനെത്തുന്നവർക്ക് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്.
0: ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വിവിധ ബാങ്കുകളുടെ സഹകരണത്തോടെ കവരത്തി ദ്വീപിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ, അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ കടന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10ാം സ്ഥാനത്താണ്. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 3 ഒക്ടോബറിനാണ് മത്സരം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും UDFൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും വെവ്വേറെ അഭിപ്രായമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. PM ശ്രീയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം കോൺഗ്രസും ലീഗും അഭിപ്രായം പറയുമെന്നും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. DGP നിതിൻ അഗർവാൾ ഇന്ന് വിരമിക്കും. പേരുക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വിടവാങ്ങൽ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. അഗ്നിശമന സേനാ DGP പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണ പരിപാടി ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ എസ് ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങളുടെ അവതരണം ഉണ്ടാകും. 11ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ല ആദ്യമായാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത മാസം 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ചാകരക്കാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 31 ചോര ഞരമ്പുകളിലൂടെയാണ്. 1566 ജൂലൈ 31, അമേരിക്കയിലെ ആദിമ ജനവർഗങ്ങളുടെ മേൽ ക്രൂരതാണ്ഡവമാടിയ യൂറോപ്യർക്കെതിരെ ശബ്ദമുയർത്തുകയും അടിമത്തം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തുകയും ചെയ്ത ബർത്തലോമി ഡേല കാസ അന്തരിച്ചിരിക്കുന്നു. 1658 ജൂലൈ 31 ഔറംഗസീബ് സ്വയം പ്രഖ്യാപിത ചക്രവർത്തിയായിരിക്കുന്നു. 1959 ജൂലൈ 31 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെ, EMS മന്ത്രിസഭയെ ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മന്ത്രിസഭ സ്വീകരിച്ച പുരോഗമനപരമായ നടപടികൾ സംസ്ഥാനത്തെ പ്രതിലോമ രാഷ്ട്രീയ ശക്തികളെയും ജാതിമത സംഘടനകളെയും ഒത്തൊരുമിപ്പിച്ചു. അവർക്കറിയാമായിരുന്നു, പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ടാൽ പൊതുജനം തങ്ങളുടെ കൂടെ നിൽക്കുകയില്ല എന്ന്, ജാതിമത സംഘടനകൾക്ക് ആളെ കിട്ടില്ല എന്ന്. അതുകൊണ്ട് മാത്രം അവർ ഒത്തുകൂടി ജനാധിപത്യത്തെ കശാപ്പു ചെയ്തേ തീരൂ എന്നവർ തീരുമാനിച്ചു. KPCC പ്രസിഡന്റായിരുന്ന ആർ ശങ്കർ ഡൽഹിയിലെത്തി സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഗവർണറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. B.രാമകൃഷ്ണ റാവു ആയിരുന്നു ഗവർണർ. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയാകെ തകർന്നിരിക്കുന്നു എന്ന് ഗവർണർ റിപ്പോർട്ട് നൽകി. ആയതിനെ തുടർന്ന് കേരള സർക്കാരിനെ ഡിസ്മിസ് ചെയ്തുകൊണ്ടും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുമുള്ള പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നു.

0: പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു.
1: സൻസദ് ഭവൻ സൻസദ് പരിസർ പവിത്രത ബനി രഹി ചെയ്യേ മര്യാദ ബനി രഹി ചെയ്യേ ലേക്കിൻ ആപ്കോ ജനതാനെ ചുൻകർ ഭേജാ ഹൈ സൻസദ് മേ ചർച്ച സംവാദ് കേ ലിയെ ആപ് സദൻ കീ പവിത്രതാ കോ സമാപ്ത കർ രഹേ ഉസ്കി ഗരിമാ കോ സമാപ്ത കർ രഹേ മേ ആപ്സെ പുനഃ ആഗ്രഹ കർതാ ഹൂം കി ആപ് അപ്നി അപ്നി സീറ്റ് പേ ബിരാജേ.
0: രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. പഞ്ചായത്തീരാജ് ഗ്രാമവികസന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. വ്യാജവാർത്തകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭ പിരിയുന്നതായി അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചയാണ് ഇനി ചേരുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണങ്ങൾ, അതിവേഗ കോടതികൾ, വേഗത്തിലുള്ള അപ്പീൽ സംവിധാനം എന്നിവ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന നടപടി ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെയാണ് പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 5,640 കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കൊർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1,880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന അദ്ദേഹം മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ 1892 മൈസൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് സാംസ്കാരിക കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവഭോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവതാ ക്യാമ്പയിന്റെ ഭാഗമാവും. രാജ്യത്തെ 10,000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 1 കോടിയിലേറെ യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. മൈ ഭാരത് NSS അംഗങ്ങളും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്യാമ്പയിനിൽ പങ്കുചേരും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയ കൈയെഴുത്തു പ്രതി, ഡിജിറ്റൈസേഷൻ യജ്ഞം, സർക്കാർ പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുള്ള ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കൈയെഴുത്തു പ്രതി ഡിജിറ്റൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജ്ഞാൻ ഭാരതം മിഷന് കീഴിൽ 1 കോടിയിലധികം കൈയെഴുത്തു പ്രതികൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യസമര സേനാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയായി ബ്രിട്ടീഷ് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചുകൊന്ന കുറ്റത്തിനാണ് ഉധം സിംഗിനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. അസാധാരണ ധീരതയും ത്യാഗവും നിറഞ്ഞ ഉധംസിംഗിന്റെ ജീവിതം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ യത്നം പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനുവേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരം ഭരിച്ച ധീര രക്തസാക്ഷി ഉധംസിംഗിന്റെ ജീവിതം ദൃഢനിശ്ചയത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ ഉധംസിംഗ് കാണിച്ച ധൈര്യം ഇന്ത്യൻ ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2003 മുത്തങ്ങ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. അഹമ്മദാബാദ്, ആനന്ദ്, സൂറത്ത്, നവ്സാരി, വൽസാദ് ഉൾപ്പെടെ 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, നവ്സാരി തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 kg വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് ഇന്നലെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇരുവരുടെയും മെഡൽ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനം പകരുകയും എണ്ണമറ്റ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ജൂഡോയിലും സൈക്ലിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര സൌഹൃദ മത്സരം കളിക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. October 3 കൊൽക്കത്തയിലെ സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദേശീയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചരിത്രത്തിലെ ആദ്യ മത്സരമായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ് ഉധംസിംഗിന്റെ 87 രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങൾക്ക് അഭിമാനം. എപ്പിസോഡ് 17, സിൽവർ എക്കോണമി.
2: നമ്മുടെ വയോജനങ്ങൾ, നമ്മുടെ അഭിമാനം.

0: ആ എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ലക്ഷ്മി എവിടെ? അവൾ എപ്പോഴും പറയും ഞാൻ വൈകി എത്തുന്ന ആളാണെന്ന്. ലക്ഷ്മി, ഏയ് ലക്ഷ്മി, എന്താ എന്താ ചെയ്യുന്നേ? ഇന്ന് സ്റ്റുഡിയോയിൽ പോകുന്നില്ലേ? അതാ പോവാൻ തോന്നുന്നില്ലേ?
1: എനിക്ക് പോകണം മുത്തച്ഛ, പക്ഷേ എനിക്ക് അല്പം ആശയക്കുഴപ്പം തോന്നുന്നു.
0: ആ അതെ, എന്റെ ചെറുമകൾ അല്പം ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു. ഇന്ന് സൂര്യൻ തെറ്റായ ദിശയിൽ നിന്ന് ഉദിച്ചതായി തോന്നുന്നു. പറയൂ ലക്ഷ്മി മോളെ, നിന്നെ എന്താണ് അലട്ടുന്നത്?
1: ഇന്നലെ ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സിൽ സാർ ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു.
0: അല്ല, നിന്നെ അലട്ടുന്ന പ്രശ്നം എന്താ?
1: ഓ എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛ, ഒന്നിന്റെ വാചകം പൂർത്തിയാക്കട്ടെ.
0: ഓ ശരി ശരി, മുന്നോട്ട് പോകൂ.
1: അതെ, പ്രഭാഷണത്തിന്റെ മധ്യത്തിൽ സാർ സിൽവർ എക്കോണമി വിശദീകരിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ ഗൃഹപാഠവും അതുമായി ബന്ധപ്പെട്ടതാണ്.
0: അത്രയേ ഉള്ളൂ? അതാണോ ഈ വിഷമം? വാ ഇന്ന് സ്റ്റുഡിയോയിൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. എന്തു പറയുന്നു?
1: ഓ ശരിക്കും, അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ എന്ന പോലെ ആയിരിക്കും. എന്റെ ഗൃഹപാഠം പൂർത്തിയാകും, നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഞാൻ ലക്ഷ്മി, വീണ്ടും നമ്മുടെ പ്രോഗ്രാമായ അവർ എൽഡേഴ്സ് അവർ പ്രൈഡുമായി നമ്മൾ ഇവിടെയുണ്ട്.
0: പ്രിയമുള്ളവരെ, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുത്തച്ഛൻ ഭരതാണ്. എൻ്റെ കൂടെ ഇന്നും എൻ്റെ പ്രിയപ്പെട്ട ചെറുമകൾ ലക്ഷ്മിയുണ്ട്. നമ്മുടെ പ്രായമായവരുടെ ക്ഷേമം ആദരിക്കാനും ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനും ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നത്.
1: അപ്പോൾ മുത്തച്ഛ, ഒന്ന് പറയൂ, സിൽവർ എക്കോണമി എന്താണ്?
0: നമുക്ക് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച അടൽ വയോ അഭ്യുദയ യോജന, വയോമിത്രം, മുതിർന്ന പൗരന്മാരുടെ അന്തസ്സും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന സംരംഭമാണ് ഇത്. വിവിധ സൗകര്യങ്ങളും സേവനങ്ങളും നൽകിക്കൊണ്ട് ഇത് അവരുടെ ക്ഷേമം, സുരക്ഷ, സ്വാശ്രയത്വം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് സിൽവർ ഇക്കോണമി എന്നത്. ഇതോടൊപ്പം നമ്മുടെ മുതിർന്നവരെപ്പോലെ നമ്മെ നയിക്കുന്ന ഋഷി സാധു, അതായത് ജ്ഞാനികളായ ഋഷിമാർ എന്നർത്ഥം വരുന്ന സേജ് എന്ന സംരംഭവും മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. SAGE. സേജ് എന്നാൽ സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ സംരംഭത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങളോ സ്റ്റാർട്ടപ്പുകളോ വികസിപ്പിക്കുന്ന സംരംഭകരെ സർക്കാർ പിന്തുണയ്ക്കുന്നു. ഈ സംരംഭകർക്ക് സർക്കാരിൽ നിന്ന് 1 കോടി രൂപ പിന്തുണയ്ക്കുന്നു. ഈ സംരംഭകർക്ക് സർക്കാരിൽ നിന്ന് 1 കോടി രൂപ വരെ സാമ്പത്തിക സഹായവും ലഭിക്കും കേട്ടോ.
1: അതെ, നമ്മുടെ പ്രായമായ ശ്രോതാക്കളോട് ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സിൽവർ എക്കോണമി, ഇത് പുതിയ മൊബൈൽ ആപ്പാണോ?
0: അല്ല പ്രിയേ, അതൊരു മൊബൈൽ ആപ്പൊന്നുമല്ല, ഇത് ഒരു പുതിയ ചിന്താഗതിയാണ്. ആയുർദൈർഘ്യം വർദ്ധിച്ചു വരികയും ജനന നിരക്ക് കുറയുകയും ചെയ്യുന്നതിനാൽ ലോകമെമ്പാടും പ്രായമായവരുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വയസ്സന്മാരുടെ ആയുസ്സൊക്കെ കൂടി വരികയാ. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ പോലും ആരോഗ്യം, സുരക്ഷ, സാമൂഹിക ക്ഷേമം എന്നിവയുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം മുതിർന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണത തിരിച്ചറിഞ്ഞുകൊണ്ട് സിൽവർ എക്കോണമി ഒരു പ്രധാന സാമ്പത്തിക മേഖലയായി ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ.
1: അപ്പോൾ നമ്മുടെ പ്രായമായവർക്ക് വേണ്ടിയുള്ള ഇതിന്റെ പ്രത്യേകത എന്താണ്?

0: ആ മുൻകാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ മുതിർന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാണ്. മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇന്റർനെറ്റിന്റെ ഡിജിറ്റൽ ലോകം, ഏറ്റവും പ്രധാനമായി അവരുടെ അറിവും അനുഭവവും, അതായത് പ്രായം ചെന്നവരുടെ അറിവും അനുഭവവും വളരെ പ്രയോജനപ്രദമാണ് കേട്ടോ. ഇന്നത്തെ തലമുറയ്ക്ക് ആ അനുഭവവും ആ അറിവുമൊക്കെ വളരെ ഉപകാരപ്രദവുമാണ്.
1: അതെ, എനിക്ക് മനസ്സിലായി മുത്തച്ഛ. പക്ഷേ സിൽവർ എക്കോണമി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്?
0: ആ ലക്ഷ്മി പറഞ്ഞതുപോലെ സിൽവർ എക്കോണമി എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് സിൽവർ എക്കോണമി നമ്മുടെ പ്രായമായവരുടെ അനുഭവം നമുക്ക് പ്രയോജനപ്പെടുത്താനും അതിലൂടെ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും എന്നതാണ്. പിന്നെ നിനക്കറിയാമോ ലക്ഷ്മി, ഇപ്പോൾ സർക്കാരും പല കമ്പനികളും മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പോൾ മുത്തച്ഛ, ഇതിനർത്ഥം നമ്മുടെ മുതിർന്നവർ ഇനി വിശ്രമിക്കുക മാത്രമല്ല, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്.
0: അതെ, തീർച്ചയായും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ആ ലക്ഷ്മി, സിൽവർ എക്കോണമി എന്നത് ആശ്വാസത്തെക്കുറിച്ചല്ല കേട്ടോ. മുതിർന്ന പൗരന്മാരുടെ ജീവിതം കൂടുതൽ സജീവവും സംതൃപ്തവുമാക്കുന്ന പുതിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്നതിനെ കുറിച്ചാണ്.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭരത് മുത്തച്ഛനും ലക്ഷ്മിയും ശ്രോതാക്കളുമായി സിൽവർ എക്കോണമിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.
1: നമ്മുടെ പ്രായമായവർക്കായി പ്രത്യേകമായി സൃഷ്ടിക്കപ്പെടുന്ന ചില സേവനങ്ങളും ഉൽപ്പന്നങ്ങളും എന്തൊക്കെയാണെന്ന്?
0: അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ ലക്ഷ്മി. ആളുകൾ പ്രായമാകുമ്പോൾ അവരുടെ ജീവിതം മന്ദഗതിയിലാകുകയും മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളും സർക്കാർ സംരംഭങ്ങളും ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യ, വിനോദം, യാത്ര എന്നിവയിൽ പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്കായി സേവനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ഏതുതരം സേവനങ്ങളാണ് മുത്തച്ഛ?
0: ഉദാഹരണത്തിന് ആരോഗ്യ സേവനങ്ങളിൽ വോക്കർമാർ, വീൽചെയറുകൾ, അവരുടെ ആരോഗ്യം നിരീക്ഷിക്കുന്ന മെഡിക്കൽ ആപ്പുകൾ എന്നിവ പോലുള്ള പ്രത്യേക മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടുന്നു. പാർട്ട് ടൈം ജോലികൾ അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള തൊഴിൽ ഓപ്ഷനുകൾ പോലുള്ള സാമ്പത്തിക അവസരങ്ങളും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണികളും ഉണ്ട്.
1: ഓ, അതിൽ മറ്റെന്താണ് ഉൾപ്പെടുന്നത് മുത്തച്ഛ?
0: ലക്ഷ്മി, പ്രിയപ്പെട്ടവരെ, നിങ്ങളത് കേൾക്ക്. സിൽവർ ഇക്കോണമിയിലൂടെ പ്രായമായവരുടെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതിനായി ഫിറ്റ്നസ് യോഗ പ്രോഗ്രാമുകൾ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കൂടാതെ പല കമ്പനികളും സംഘടനകളും മുതിർന്ന പൗരന്മാർക്ക് വീട്ടിൽ തന്നെ സേവനങ്ങൾ നൽകുന്നുണ്ട്.
1: വീട്ടിൽ തന്നെ സേവനങ്ങൾ ആണോ മുത്തച്ഛ?
0: ഹോം കെയർ പോലെ ഡോക്ടർമാരോ നഴ്സുമാരോ മുതിർന്നവരെ വീട്ടിൽ സന്ദർശിച്ച് അവരെ പരിചരിക്കുന്നു. അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ, പ്രായമായവർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഗാർഹിക അന്തരീക്ഷം അവർ നൽകുന്നു.
1: ഓ, അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ?
0: അതെ ലക്ഷ്മി, വിരമിച്ചതിനു ശേഷവും മുതിർന്ന പൗരന്മാർക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയും. അവരുടെ പെൻഷനിൽ നിന്ന് ചെലവഴിച്ചോ ചെറുകിട ബിസിനസ്സുകളിൽ ജോലി ചെയ്തോ, കൂടാതെ സിൽവർ എക്കോണമി വിവിധ വ്യവസായങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ, മുതിർന്നവർക്ക് യാത്ര, ടൂറിസം, പ്രത്യേക വിരമിക്കൽ ഭവനം തുടങ്ങിയ മേഖലകൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ അടുത്തകാലത്ത് വായിച്ചില്ലേ പത്രത്തില് റിട്ടയർ ചെയ്ത കുറെ മുതിർന്നവരെല്ലാം കൂടി ചേർന്ന് ഒരു വീട് വെച്ചതും ആ വീട്ടിൽ അവർ ഒരുമിച്ച് താമസിക്കുന്ന വാർത്തയുമൊക്കെ? അതിങ്ങ് കേരളത്തില് നമ്മുടെ നാട്ടില് മുതിർന്നവരുടെ ഒരു കൂട്ടായ്മയാ.
1: ഒരു കാര്യം പറയൂ മുത്തച്ഛ.
0: ലക്ഷ്മി ചോദിക്ക്. വാസ്തവത്തിൽ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒന്നല്ല രണ്ട് കാര്യം ചോദിക്ക്.
1: ഈ സംരംഭത്തിന് കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് ഇപ്പോൾ സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും. പല ട്രാവൽ ഏജൻസികളും കമ്പനികളും ഇപ്പോൾ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക യാത്രാ പാക്കേജുകൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ട് കേട്ടോ.
1: അപ്പോ ഇത് മുതിർന്നവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എളുപ്പമാക്കിയിരിക്കണം അല്ലേ?
0: അതെ, പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും അവരുടെ വെബ്സൈറ്റുകളും ആപ്പുകളും മുതിർന്ന പൗരന്മാർക്ക് ഉപഭോക്തൃ സൗഹൃദമാക്കിയിട്ടുണ്ട്. ഈ ആപ്പുകളിൽ പ്രായമായവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർഡർ ചെയ്യാൻ കഴിയും. കൂടാതെ 24 മണിക്കൂറും ഈ ഉപഭോക്തൃ പിന്തുണ ലഭ്യമാണ്. അതിനാൽ അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം സഹായം ലഭിക്കും.
1: അത് ശരിയാണ് മുത്തച്ഛ. മുതിർന്ന പൗരന്മാരുടെ പ്രയോജനത്തിനായി നമ്മുടെ സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നു. അടൽ വയോ അഭ്യുദയ യോജനയും സിൽവർ ഇക്കോണമിയും അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭരത് മുത്തച്ഛനും ലക്ഷ്മിയും ശ്രോതാക്കളുമായി സിൽവർ എക്കോണമിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള വിനോദവും സാമൂഹിക പ്രവർത്തനങ്ങളും സിൽവർ എക്കോണമിയുടെ ഒരു ഭാഗമാണ്. ഈ പ്രവർത്തനങ്ങൾ യാത്ര, സാമൂഹിക ബന്ധങ്ങൾ, മാനസിക ആരോഗ്യം എന്നിവ നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് പ്രായമായ വ്യക്തികളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കും കേട്ടോ.
1: അപ്പോ മുത്തച്ഛ, സിൽവർ എക്കോണമി മുതിർന്നവർക്ക് സമൂഹത്തിൽ അവരുടെ വ്യക്തിത്വവും ആത്മാഭിമാനവും നിലനിർത്താനുള്ള അവസരം നൽകുന്നു. അതേസമയം അവരെ സജീവവും ശാക്തീകരിക്കപ്പെട്ടതുമായ പങ്കാളികളായി സംയോജിപ്പിക്കുന്നു.
0: കൃത്യമായി പറഞ്ഞാൽ ലക്ഷ്മി, മുതിർന്ന പൗരന്മാരുടെ എണ്ണവും അവരുടെ ആവശ്യങ്ങളും വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ സിൽവർ എക്കോണമി നിരവധി ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും ഗുണം ചെയ്യുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ ദിശ നൽകുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ മുതിർന്നവരുടെ ക്ഷേമവും മെച്ചപ്പെടുത്തുന്നു.
1: ഓ, അപ്പോൾ ഇതിനർത്ഥം മുതിർന്ന പൗരന്മാർക്ക് സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നാണ് അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലെ മുത്തച്ഛ?
0: അതെ, ലക്ഷ്മി പറഞ്ഞത് തികച്ചും ശരി. സിൽവർ എക്കോണമിയെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കേട്ടാലോ? സാമ്പത്തിക വിദഗ്ധരുമായുള്ള ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ. ലക്ഷ്മി, ഇപ്പോൾ നമ്മൾ സിൽവർ എക്കോണമി നന്നായി മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അത് ഗൃഹപാഠം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ഈ റേഡിയോ നാടകം കേൾക്കാം. ഇത് സിൽവർ എക്കോണമിയെ കുറിച്ചുള്ള ഗൃഹപാഠം കൂടുതൽ എളുപ്പമാക്കി തരും.
1: അതെ അതെ, നമുക്ക് മുന്നോട്ട് പോയി കേൾക്കാം മുത്തച്ഛ.
0: ശരി, എന്നാ നമുക്ക് നാടകം കേൾക്കാം.
1: വൗ മുത്തച്ഛ, നിങ്ങൾ വളരെ പ്രതിഭയാണ്. നാടകം വേഗത്തിൽ കേൾക്കാം.

0: കഥാപാത്രങ്ങൾ രമേശ്, നമിത, സഞ്ജീവ്, സാരിക. നാടകം ആരംഭിക്കുന്നു. സിൽവർ എക്കോണമി, ഒരു പുതിയ ദിശ.
1: ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പ്രായമായവർക്ക് അവരുടെ പിൽക്കാല വർഷങ്ങളിൽ അനുഗ്രഹം പോലെയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനെ സിൽവർ എക്കോണമി എന്ന് വിളിക്കുന്നു.
2: സിൽവർ എക്കോണമി എന്ന ഈ പദം എനിക്ക് പുതുതായി തോന്നുന്നു രമേശ്. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ പ്രായമായവർക്കായി രൂപകൽപ്പന ചെയ്ത ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്, അല്ലേ?
1: കൃത്യമായി പറഞ്ഞാൽ നമിത, വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് സിൽവർ എക്കോണമി സൂചിപ്പിക്കുന്നത്. ഇതിൽ മുതിർന്നവർക്കുള്ള സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ അടുത്ത കാലത്തൊരു റിപ്പോർട്ട് അനുസരിച്ച് വരും ദശകങ്ങളിൽ പ്രായമായവരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുമെന്നാണ് കേട്ടോ. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ അവസരം നൽകും.
2: തീർച്ചയായും, ഞാൻ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്റെ കമ്പനി മുതിർന്നവർക്കായി ആരോഗ്യ നിരീക്ഷണ ഉപകരണങ്ങൾ, ഗാർഹിക സുരക്ഷാ സേവനങ്ങൾ, മാനസിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ എന്നിവ പോലുള്ള പ്രത്യേക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നു.
3: അത് ശരിയാണ്. പക്ഷെ സമൂഹത്തിൽ നമ്മുടെ മുതിർന്നവർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടോ?
2: അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രമേശ്. നിലവിൽ നമ്മുടെ നയങ്ങളും സേവനങ്ങളും മുതിർന്നവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല. ആരോഗ്യം, സുരക്ഷ, സാമൂഹിക പങ്കാളിത്തം എന്നിവയെ മാത്രമല്ല നമ്മുടെ പ്രായമായവർക്ക് സാമ്പത്തിക അവസരങ്ങളും നൽകുന്ന ഒരു സമഗ്രമായ സമീപനം നമുക്ക് ആവശ്യമാണ്.
1: നന്നായി പറഞ്ഞു നമിത. സിൽവർ എക്കോണമിയെ നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. ഇത് മുതിർന്നവർക്ക് മാത്രമല്ല, വ്യവസായങ്ങൾക്ക് ഒരു പുതിയ മാനവും നൽകും. ഉദാഹരണത്തിന്, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, യാത്ര, മുതിർന്നവർക്കുള്ള സാങ്കേതിക ഉപകരണങ്ങൾ പോലും വികസിപ്പിക്കാൻ കഴിയുമെന്നേ.
2: നമ്മൾ പ്രായമായവരെ ശാക്തീകരിക്കുകയാണെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ സജീവമായി തുടരും. ഇത് സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കും കാരണമാകും. സിൽവർ എക്കോണമി ഒരു സുവർണ അവസരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: നമ്മൾ പ്രായമായവരെ ശാക്തീകരിക്കുകയാണെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെയും സജീവമായും തുടരും. ഇത് സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കും കാരണമാകും. സിൽവർ എക്കോണമി ഒരു സുവർണ അവസരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
2: തീർച്ചയായും, ഇത് മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമ്മൾ ഒന്നിക്കണം. നമ്മുടെ പ്രായമായ പൗരന്മാർക്ക് മികച്ച ഭാവി കെട്ടിപ്പടുക്കാനുള്ള സമയമാണിത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
3: നന്നായി പറഞ്ഞു നമിത. ഈ ദിശയിൽ പ്രവർത്തിക്കുന്നതിലൂടെ സിൽവർ എക്കോണമിയുടെ നേട്ടങ്ങൾ നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താം.
1: അതെ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവണം.

0: പ്രിയമുള്ളവരെ, സിൽവർ എക്കോണമി ഒരു പുതിയ ദിശ എന്ന നാടകം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നില്ലേ? സിൽവർ എക്കോണമിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ റേഡിയോ നാടകം കേട്ടതിന് ശേഷം എന്നെ പോലെ 60 വയസ്സിന് ശേഷവും നമുക്ക് സജീവമായി നിലനിൽക്കാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് തോന്നുന്നില്ലേ?
1: ശരി മുത്തച്ഛ, 60-65 വയസ്സിന് ശേഷം ഒരാൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ മുമ്പ് സജീവമായിരുന്ന അവരുടെ ദിനചര്യയിൽ പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെടുന്നു. പലർക്കും ഈ മാറ്റം അംഗീകരിക്കാൻ പ്രയാസമാണ്. ചില ആളുകൾ ഏതെങ്കിലും വിധത്തിൽ സജീവമായിരിക്കാൻ പാട്ട്, പൂന്തോട്ട പരിപാലനം അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ പോലുള്ള ഹോബികൾ ഏറ്റെടുക്കുന്നു.
0: ലക്ഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. ശരീരം സജീവമല്ലെങ്കിൽ അലസത കയറിക്കൂടും. അലസന്റെ മനസ്സ് പിശാചിന്റെ മനസ്സ് പോലെ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദിവസം മുഴുവൻ നിങ്ങളുടെ കിടക്കയിൽ കിടന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം.
1: പിന്നെ മനസ്സും മന്ദഗതിയിലാകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ന്യൂറോണുകളെ സജീവമായി നിലനിർത്തുന്നതിനും ദീർഘായുസ് നേടുന്നതിനും ശാരീരിക പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വ്യത്യസ്ത ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടേണ്ടി വരും.
0: നമ്മുടെ വൃദ്ധരെ ശ്രദ്ധിക്കൂ. ഇന്ന് നമ്മുടെ വൃദ്ധരെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ കൂടുതൽ സജീവമാക്കണമെന്ന് കരുതുന്നു. ലക്ഷ്മി,
1: നിങ്ങൾ ഇപ്പോൾ തന്നെ വളരെ സജീവമാണ് മുത്തച്ഛ. ഈ ദിവസങ്ങളിൽ രാജ്യമെമ്പാടുമുള്ള പ്രായമായ ആളുകൾ നിങ്ങളിൽ നിന്ന് സജീവമാകാൻ പഠിക്കുന്നു. സിൽവർ എക്കോണമിയുടെ ഏറ്റവും വലിയ നേട്ടവും പാഠവും നമ്മൾ എത്ര പ്രായക്കാരായാലും പുതിയ അനുഭവങ്ങളും അറിവുകളും നേടുന്നത് ഒരിക്കലും നിർത്തുന്നില്ല എന്നതാണ്.
0: അപ്പോൾ നമ്മുടെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു?
1: ഞങ്ങളുടെ വരാനിരിക്കുന്ന പരിപാടികളിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ക്ഷേമ പദ്ധതികളെ കുറിച്ച് ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്നത് തുടരും. ഇപ്പോൾ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായി. ഞാൻ ലക്ഷ്മി സൈൻ ഓഫ് ചെയ്യുന്നു. നമസ്തേ.
0: നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനും ചേർന്ന് അവതരിപ്പിച്ച സിൽവർ എക്കോണമിയെ കുറിച്ചുള്ള ചർച്ചയിൽ ഞാനും എൻ്റെ കൊച്ചുമകൾ ലക്ഷ്മിയുമാണ് പങ്കെടുത്തത് കേട്ടോ. ഒപ്പം ഞങ്ങൾ ഒരു നാടകവും നിങ്ങൾക്കായി കേൾപ്പിച്ചു തന്നു. ഈ നാടകവും ഞങ്ങളുടെ സംഭാഷണവും ഒക്കെ പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ നിന്നും ഞങ്ങൾ വിട ചൊല്ലുന്നു. വീണ്ടും ഒരു പുതിയ സംരംഭവുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ നന്ദി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ഹമാരി ബുസുർഗ് ഹമാര അഭിമാൻ, ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം. എപ്പിസോഡ് 17 സിൽവർ എക്കോണമി സമാപിക്കുന്നു. അടൽ വയോ അഭ്യുദയ യോജന AVYAY അടിസ്ഥാനമാക്കിയുള്ള പരിപാടി ഹമാരി ബുസുർഗ് ഹമാര അഭിമാൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ധരുണാ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം മുഗൾ ഇ അസം എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീതം. രചന ജാവേദ് അക്തർ. ആലാപനം ജാവേദ് അലി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം കേദാർനാഥ്. സംഗീതം അമിത് ത്രിവേദി. രചന അമിതാഭ് ഭട്ടാചാര്യ. ആലാപനം അർജിത് സിംഗ്, നികിത ഗാന്ധി.

മസക്കലിയിൽ ഇനി ബാഗ് മിൽഖാ ബാഗ് എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ എഹസാൻ ലോയുടെ സംഗീതം, രചന പ്രസൂൺ ജോഷി, ആലാപനം സിദ്ധാർത്ഥ് മഹാദേവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം ബാഡ്മാൻ. സംഗീതം അമിത് ത്രിവേദി. രചന കൗസ മുനീർ. ആലാപനം അർജിത് സിംഗ്.

അന്ധാധുൻ എന്ന ചിത്രത്തിനു വേണ്ടി അമിത് ത്രിവേദിയുടെ സംഗീതം, രചന ജയദീപ് സാഹ്നി, ആലാപനം അഭിജിത് ശ്രീവത്സവ, ആകാംക്ഷ ശർമ്മ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം പ്രേം രതൻ ധനപായോ. സംഗീതം ഹിമേഷ് രഷാമിയ. രചന ഇർഷാദ് കാമിൽ. ആലാപനം പലാഗ് മുചേൽ.

0: പുകാർ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീതം, രചന മജ്റൂ സുൽത്താൻപുരി, ആലാപനം ജാവേദ് അക്തർ, ശങ്കർ മഹാദേവൻ, കവിതാ കൃഷ്ണമൂർത്തി.
1: ന പ്യാർ കരനാ നൗജവാനോ ബാത് മാനോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: കരുണാസായി റേഡിയോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ പരിപാടിയിലേക്ക് പ്രത്യേകമായ സ്വാഗതം. എല്ലാ ബുധനാഴ്ചയും നമുക്കറിയാം പ്രത്യേക പോക്കുവയിൽ പരിപാടിയാണ്. ഇന്നും പ്രത്യേക പോക്കുവയിൽ പരിപാടിയാണ്. 9188-4912. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത്, പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, നമ്മളോടൊപ്പമുള്ളത് തീർത്ഥയാണ്. ഒരു വലിയ അതിഥിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കാര്യങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അതിഥിയുടെ വലിപ്പം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ന് ഇപ്പോൾ നമ്മൾ മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മളോടൊപ്പമുള്ള ആളെ പരിചയപ്പെടുത്താൻ, തീർത്ഥ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ശ്രോതാക്കൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക, 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഒരു വലിയ അതിഥിയാവുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചേക്കാം. അത് പിന്നാലെ വർത്തമാനത്തിലേക്കൊക്കെ നമുക്ക് വരാം. തീർത്ഥ, വളരെ സ്വാഗതം പോക്കുവയിൽ പരിപാടിയിലേക്ക്. ഒരിക്കൽ കൂടെ സുസ്വാഗതം. തീർത്ഥയുടെ വിശേഷങ്ങൾ പറയാം. ഏത് ക്ലാസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു എങ്കിൽ പോലും മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സാണ്, ഏത് ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ, വീണ്ടും പറയേണ്ട കാര്യമില്ല. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: PSNM UPS വെളിയന്നൂർ.
1: അങ്ങനെ ഒരു സ്കൂളുണ്ട് അല്ലേ, എല്ലാവരും പരിചയപ്പെടട്ടെ. PSNM UPS വെളിയന്നൂരിലാണ്. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചത് എനിക്ക് ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു എന്ന് പറയുന്നത് പോലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറ്റ് സ്കൂൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
2: സ്കൂൾ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നു. കൂട്ടുകാരോടൊക്കെ കളിച്ചും കളിക്കും, പരീക്ഷയൊക്കെ ആവാറായി.
1: ടെൻഷൻ ഉണ്ടായില്ലേ
2: ചെറുതായിട്ട്?
1: ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിങ്ങൾക്കൊന്നും പരീക്ഷയ്ക്ക് ടെൻഷൻ ഇല്ലെന്നാണ് രക്ഷാകർത്താക്കളൊക്കെ പറയാറുള്ളത്, ശരിയാണോ?
2: ചെറുതായിട്ട്.
1: എന്നാലും പരീക്ഷ രണ്ട് ഓപ്ഷൻ, ഒന്ന് ജയിക്കും അല്ലെങ്കിൽ തോക്കും അല്ലേ, എന്നാലും ചെറിയ ടെൻഷൻ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, തീർത്ഥക്കുട്ടി ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നു, അപ്പൊ സ്കൂളിലൊന്നും പോണ്ടേ എന്ന് സംശയം ഉണ്ടാവും. അപ്പൊ ഇന്ന് സ്കൂളില്ലേ, പോയില്ലേ, ഇതിനു വേണ്ടി വന്നതാണോ, എന്താണ് സംഭവിച്ചത്?
2: പോയി, ഇതിനു വേണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്.
1: കേട്ടോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ തീർത്ഥക്കുട്ടി നമ്മുടെ ശ്രോതാക്കളോട് കരുണാസായി റേഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് എന്ന കാര്യം മറന്നുപോരുത്. തീർത്ഥ, ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം കൂടുന്നുണ്ടേ, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ.
1: ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ

0: കുട്ടിയുടെ സംസാരിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്.
1: എന്നാലും വിശേഷങ്ങളൊക്കെ ചോദിക്കാം, ഇനിയും സംസാരിക്കാം.
0: എല്ലാ ദിവസവും കരുണാസായി റേഡിയോ കേൾക്കാറുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും ഇഷ്ടമാണ്. കഥകളും കവിതകളും
2: ഏറ്റവും കൂടുതൽ പരിപാടിയാണ്.
0: ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്
1: ഇനി അടുത്ത പരിപാടി ചോദിച്ചാൽ പറയും സുഗതമീ നേരം. ഈ രണ്ട് പരിപാടി ഞാൻ നടത്തുന്നുണ്ട് ഇവിടെ ഇരുന്ന്.
0: സാറൂന് എല്ലാ മാറ്റി മാറ്റി പേരുകള്
1: ഇപ്പൊ പ്രത്യേക പോക്കുവിലായി.
0: എന്നാലും ബുധനാഴ്ച അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്ത് പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ
1: അങ്ങനെയൊക്കെ ചോദിക്കണം. ഒരു കുട്ടിയല്ലേ, അപ്പൊ അങ്ങോട്ടൊക്കെ ചോദിക്കണം. പിന്നെ
0: ആരൊക്കെ ഉണ്ട് മോളെ വീട്ടില്?
2: അച്ഛൻ, അമ്മ, അനിയൻ, അപ്പൂപ്പൻ.
0: അച്ഛൻ എന്ത് ചെയ്യുന്നു?
2: അച്ഛൻ കടയിലാണ്.
0: കടയിലാണ്. നമ്മളെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടാ? കർണാസായി
2: എല്ലാ ദിവസം കേൾക്കും. രാവിലെ
0: എല്ലാ ദിവസവും രാവിലെ കേൾക്കും.
1: ഇഷ്ടം പിടിച്ചാണ് ഇങ്ങനെ പോകുന്നത് അറിയാം. കർണാസായി റേഡിയോ കേട്ട് കേട്ട് ഇഷ്ടം പിടിച്ചു പോകുന്നതാണ് എങ്കിൽ പിന്നെ എനിക്കും അവതരിപ്പിക്കുന്ന ഒരു പോക്കുവെയിൽ.
0: സാറ് സാറ് പോയാലേ കേൾക്കണം, ഭയങ്കര വിഷമമായി.
1: എവിടെ പോയില്ലേ?
0: അല്ല, ഇവിടുന്ന് കർണാസായിന്ന് പോയല്ല.
1: പിന്നെ
0: നമ്മളെ പരിപാടിയേ
1: അങ്ങനെ പൂർവാധികം ശക്തിയോടുകൂടി ജനുവരിയിൽ തിരിച്ചു വരില്ലേ നമ്മള്?
0: ശക്തി പ്രാപിക്കിട്ട്
1: പിന്നെ നമ്മള് അങ്ങനെ ഒരിടത്തും പോകാൻ പറ്റൂല. വലിയ പരിപാടിയായിട്ടാണ്, മാനസിക ലോകവുമായിട്ടാണ് നമ്മൾ എത്താൻ പോണത്.
0: അതെ,
1: എന്താ തീർത്ഥക്കുട്ടി?
0: വീട്ടില് അമ്മയുണ്ട്, പിന്നെ എന്റെ വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ട് ചെറുകുട്ടികളുണ്ട്. അതറിയാം, നവമി നക്ഷത്രം.
1: അതൊക്കെ പിന്നെ തീർത്ഥക്കുട്ടിയുടെ പ്രായമാണോ?
0: നവമി രണ്ടാം ക്ലാസ് പഠിക്കുന്നു, നക്ഷത്രം നെയ്സറിയില്ലേ.
1: അപ്പം തീർത്ഥക്കുട്ടിയുടെ അനിയത്തി പ്രായമാണ്.
0: പ്രായമാണ്. അവര് പാട്ടൊക്കെ ചോദിക്കാറുണ്ട്, പാടാറുണ്ട്.
2: പാട്ട് പാടാറുണ്ടോ?
0: ഞാനാ? ഇല്ല മോളെ, പൊന്നു മോളെ, ഞാൻ പാടൂല.
1: പാടരുത്, പാടരുത്, എന്നാണ് പറയാൻ.
0: എനിക്ക് സാറിന് സംസാരിക്കാൻ എനിക്ക് വാക്കുകളെ, സാറ് ഒരു വാക്കിൽ നിന്ന് ഒരുപാട് അർത്ഥങ്ങൾ കണ്ടുപിടിച്ചോളൂ സംസാരിക്കാൻ.
1: ഞാൻ ഇത്ര കൂളായിട്ട് ജയരാജനോട് പാടരുതെന്ന് പറയാനുള്ള കാര്യം എന്തെന്നറിയാമോ? മാലോകരെല്ലാം എന്നോട് പറയുന്ന കാര്യമാണ് പാടരുത്,
0: പാടരുത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇരുന്ന് പറഞ്ഞു സാറ് പാടായിരുന്നു മതിയായിരുന്നു.
1: അതെ അതെ, അങ്ങനെ പറയരുത്. മാനസിക ലോകം വരട്ടെ, ഞാൻ കവിതയൊക്കെ ചൊല്ലിക്കളയും.
0: എന്റെ അമ്മോ,
2: ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
0: ഇഷ്ടം പോലെ വിളിച്ചിട്ടുണ്ട് മോളെ. ഇല്ല, മൂന്ന് വർഷം കൊണ്ട് വിളിക്ക തന്നെ.
1: അടുത്ത ചങ്ങാതിയാണ്.
0: അടുത്ത ചങ്ങാതിയാണ്. അത് തന്നെ,
1: കരുണാസായ റേഡിയോയുടെ ഉറ്റ തോഴനാണ് എന്നൊക്കെ നമുക്ക് പറയാം.
0: നമ്മൾ അത് അധികം മാറിയിട്ടില്ല. ഈ ആമണി, അയ്യോ പൊന്നു മോളെ, പേര് ഞാൻ എനിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടേ. തക്കനം മറന്നു പോകും. മണിമുറ്റത്ത് ആമണി പന്തൽ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്.
1: തക്കനം മറന്നില്ലല്ല.
0: മോളോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടി. അങ്ങനെ
1: എന്നാലും ഇന്ന് സാധാരണ സംസാരിക്കുമ്പോ ടക്കണ മറക്കുന്നതാണ്, ഇന്നിപ്പോ മറന്നില്ല.
0: ടക്കണ മറക്കുന്ന
1: അത് മനസ്സിന്റെ കുളിർമ കൊണ്ട് മറക്കാത്തതാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തീർത്ഥ ചോദിക്കുന്നതിന് മുന്നേ, ഇന്ന് ഈ ഇങ്ങനെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ആയിരിക്കും പോക്കുവയിൽ നിന്ന് ചിന്തിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ?
0: ചിന്തിച്ചിട്ട്
1: ഒരിക്കലും ഇല്ല അല്ലേ? ഏതോ എഴുത്തുകാരി
0: പേടിച്ചിരിക്കും. ആരെയാണ് കൊണ്ടുവരുന്ന പേടിയായിട്ടിരിക്കുന്നു.
1: ഇന്ന് മിക്കവാറും ന്യൂക്ലിയർ തെർമൽ പവർ സ്റ്റേഷൻ ഇന്ന് ആൾക്കാരും

0: കൊണ്ടുവരുമെന്നായിരിക്കും വിചാരിച്ചിരുന്നത്. ഒരിക്കലും ഒരിക്കലും ഇല്ല എന്ന് വളരെ അതുകൊണ്ട് ഇനിയിപ്പോ ശ്രോതാക്കൾ പറയാൻ പോണോ എന്താണെന്നറിയാമോ? ഇനി വിളിക്കുന്ന ശ്രോതാക്കൾ പിന്നെ ഞങ്ങള് കരുതി എന്നൊക്കെ പറയാം, ചുമ്മയാണ്, വെറുതെ ആണ്. സുഖം. പിന്നെ വളരെ സന്തോഷമായിരിക്കുന്നു. തീർത്ഥ ചോദിക്കുന്നത് പാട്ട് കേട്ടാലോ, അപ്പൊ ഏത് പാട്ടാണെന്ന് അറിയണ്ടേ? ഏത് പാട്ടാ വേണ്ടേ? ഇപ്പൊ ടക്കനെ ഞാനാണ് മറന്നത്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവോ? അപ്പം തീർത്ഥ സന്തോഷം,
1: നല്ലൊരു നമസ്കാരമുണ്ട്.
0: ഒപ്പം തീർത്ഥ എന്തോ ക്രിസ്മസ് ആശംസ എന്തോ പറയാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ ഇടം കൊലിട്ടതെന്ന്
2: തോന്നുന്നു. ക്രിസ്മസ് ആശംസകൾ
1: ഞാനും ആശംസിക്കണം.
0: ആ, അപ്പൊ രണ്ടുപേരും പരസ്പരം ആശംസിച്ചു. നമ്മൾ ആരായി? അപ്പൊ എന്റെയും തീർത്ഥയുടെയും കരുണാസായി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെയും കരുണാസായി റേഡിയോയുടെ വക ക്രിസ്മസ് ആശംസകൾ ജയരാജനും കുടുംബത്തിനും ആശംസിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പാട്ടിലേക്ക് പോകാം.
1: ഓ, താങ്ക് യു സാറേ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിൽ പരിപാടിയിലേക്ക് തിരികെ എത്താം. വളരെ സന്തോഷം. ശ്രോതാക്കൾ വിളിച്ച് വളരെ നല്ല വർത്തമാനങ്ങൾ പറയുന്നതിൽ വളരെ സന്തോഷം. അതും പ്രത്യേകിച്ച് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സന്തോഷം ഉള്ള ഒരു ആളാണ്, വളരെ നിഷ്കളങ്കയായ ഒരാളാണ്, 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തീർത്ഥയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രോതാക്കൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തീർത്ഥ പോക്കുവെയിൽ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് പിന്നാലെ നമുക്ക് വിശേഷങ്ങൾ കേട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ
1: ഹലോ, ഞാൻ സുരേഷ് വിളപ്പൻ.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തീർത്ഥകുട്ടിയാണ്, 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, സംസാരിക്കാം.
1: ഹലോ, ഞാൻ സുരേഷ് വിളപ്പൻ.
2: എവിടെയാണ്?
1: ഹലോ,
0: എന്ത് ചെയ്യുന്നു എന്നാണ് തീർത്ഥ ചോദിക്കുന്നത്?
1: എന്റെ വർക്ക് ഈ മേസ്തിരി പണി.
0: കൺസ്ട്രക്ഷൻ വർക്ക്, ഏറ്റവും മികച്ച പണി, ഏറ്റവും മികച്ച പണിയെന്നാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു കൂര ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ കാര്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഒരു ഡോക്ടറെക്കാൾ IAS ഒക്കെ വലിയ പണിയാണ് ഒരു കൂര നിർമ്മിക്കുക എന്ന് പറയുന്നത്, അല്ലേ? മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ആഗ്രഹിക്കുന്ന ഒരു കൂര ഉണ്ടെങ്കിൽ എന്ന്
1: വിചാരിക്കുകയാണ്.
2: ഇപ്പോ ജോലിക്കാണോ?
1: ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: റേഡിയോ ആണോ കേൾക്കുന്നത്, ഫോണിലാണോ കേൾക്കുന്നത്? അപ്പോ
1: ഞാൻ ഇത് നെറ്റ് വഴിയാണ് കേട്ടത്.
0: അതെ അതെ അതെ, ഫോണിലാണ് കേൾക്കുന്നത് അല്ലേ?
1: ഫോണില്.
0: അപ്പൊ തീർത്ഥകുട്ടിക്ക് മനസ്സിലായോ, കരുണാസായി റേഡിയോ ആരൊക്കെ എവിടെ ഇരുന്നെല്ലാം കേൾക്കുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് കേൾക്കുകയാണ്, അതാണ് സന്തോഷം എന്ന് പറയുന്നത്.
1: ഹലോ
2: ഹലോ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, പിന്നെ 2 മക്കളുണ്ട്, വിഷ്ണു, അനന്തൻ.
2: ഓ, എത്രാം ക്ലാസ്സിലാണ്?
1: അനന്തൻ +1 പഠിക്കണേ, വിഷ്ണു കോളേജില്.
0: ഏത് കോളേജിലാ?
1: നമ്മളെ കാട്ടാക്കട
0: ക്രിസ്ത്യൻ കോളേജില്.
1: ക്രിസ്ത്യൻ കോളേജില്ല, അതിന് വേറൊരു കോളേജുണ്ട്, ഒരു നമ്മളെ കട്ടക്കോടുന്ന
0: വിജ്ഞാൻ കോളേജ്.
1: വിജ്ഞാൻ കോളേജ്
0: കട്ടക്കോടെന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ തോന്നി വിജ്ഞാൻ കോളേജാണ്. ഡിഗ്രി ആണോ പഠിക്കുന്നത്?
1: അല്ല, ഡിഗ്രി അല്ല, കമ്പ്യൂട്ടർ
0: ആപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ സന്തോഷവും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ തീർത്ഥക്കുട്ടി ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നതിന്റെ ഒരു കാര്യം 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്ന രീതിയിൽ മാത്രമല്ല, അത് ചോദിച്ചാലേ പറയൂ, അല്ലാതെ ഞാനായിട്ട് പറയൂല. ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ശരി, എന്താണ് തീർത്ഥ വിശേഷങ്ങൾ? മറ്റു പഠനം അല്ലാതെ വേറൊരു പ്രത്യേകത തീർത്ഥയ്ക്കുണ്ട്, അത് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം, തീർത്ഥ ഒരു കളരി അഭ്യാസിയാണ്, കളരി നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ കളരിയുടെ വിശേഷങ്ങൾ പറഞ്ഞ് നമുക്ക് പാട്ടിലേക്കൊക്കെ പോകാം, കളരിയുടെ കാര്യങ്ങളൊക്കെ പറയൂ.
2: കളരി നന്നായിട്ട് പോകുന്നുണ്ട്, രാവിലെ ആണ് ക്ലാസ്, 2 മണിക്കൂർ അത്ത ക്ലാസ് ആണ്
0: എല്ലാ ദിവസവും. കേൾക്കുന്നുണ്ടോ? അതൊക്കെ നടക്കട്ടെ, പിന്നെ പണിയൊന്നും നിർത്തിവെക്കരുത്. ഞാൻ ചോദിക്കാം, സുരേഷിന് വേണ്ടി ഞാൻ ചോദിക്കാം, എന്താണ് തീർത്ഥ കളരി പഠിക്കണം? സാധാരണ ആൾക്കാർക്ക് ഈ പ്രായത്തിലൊക്കെ 7-ാം ക്ലാസ് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ കരാട്ടയൊക്കെ പഠിക്കാനാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് കളരി പൊതുവെ അങ്ങനെ പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പ്രായത്തിൽ കളരി തിരഞ്ഞെടുക്കാറില്ല, എന്തായിരിക്കും?
1: ഹലോ,
0: ആ പറയാം. ഞാൻ തീർത്ഥയോടാണ് ചോദിച്ചത്, പക്ഷെ സുരേഷാണ് മറുപടി പറഞ്ഞത്. പിന്നെ ആര് പറഞ്ഞാലും എനിക്ക് ഉത്തരം കിട്ടിയാ മതി എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ തീർത്ഥ പറയണ നമുക്ക് കേൾക്കാം, എന്തായിരിക്കും?
2: പൊതുവെ എനിക്ക് കരാട്ടേക്കാൾ കൂടുതൽ കളരിയാണ് ഇഷ്ടം, അങ്ങനെ പ്രത്യേകിച്ച് റീസൺ പറയുന്നില്ല,
0: ഒരു ഇഷ്ടം തോന്നി എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കാണാം, അതിങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തോണ്ടിയെടുക്കും. അത് നമുക്ക് ചുമ്മാ നമുക്കിപ്പം നമ്മളിപ്പോ ഈ മാമന്റെ അടുത്ത് പറയുകയാണ്, എന്തുകൊണ്ടാണ് മേശൻ പണി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കാണും അതിനകത്ത്, അല്ലേ? ചുമ്മാ ഒരാള് എന്താണ് നല്ലൊരു മേസ്തിരി പണിയിലേക്ക് പോകില്ലല്ലോ, അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. അപ്പൊ നമുക്ക് പിന്നാലെ അതിനെ കുറിച്ചൊക്കെ കളരിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. കുഴപ്പമില്ല, പണിയുടെ ഇടയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്, അതൊക്കെ നടക്കട്ടെ. ഏത് പാട്ടാണ് വേണ്ടത്? നമുക്ക് പാട്ടിലേക്ക്
1: താളവട്ടത്തിലെ
0: പാട്ടാണ്. നല്ല തിരക്കിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നു തോന്നുന്നല്ലേ. ആരും അനുസരണക്കേടൊന്നും കാണിക്കണില്ലല്ലേ കയ്യാളുകാരെന്ന്. ഞാൻ വരാമെങ്കില് എല്ലാരും പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ പറഞ്ഞതായിട്ട് പറഞ്ഞേക്ക എല്ലാരോടും. അപ്പൊ താളവട്ടത്തിലെ പാട്ടിലേക്ക് പോവാം. അപ്പൊ തീർത്ഥക്കുട്ടിയോട് ഒരു നമസ്കാരം പറഞ്ഞാൽ നമുക്ക്
2: താളവട്ടം. നമസ്കാരം.
0: ശരി. അപ്പൊ അപ്പൊ ശരി, നമുക്ക് പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രിയപ്പെട്ട കരുണാസായി റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവയിൽ പ്രത്യേക പരിപാടിയിൽ നമ്മളോടൊപ്പമുള്ളത് തീർത്ഥയാണ്. 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒപ്പം നമ്മൾ പറഞ്ഞു, കളരിയിലൊക്കെ വളരെയേറെ എന്താണ് ഇഷ്ടമുള്ള ഒരാളാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രായത്തിൽ കളരി നന്നായിട്ട് പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്പെഷ്യൽ ഗസ്റ്റാണ്. ആ അടിസ്ഥാനത്തിലാണ് തീർത്ഥ നമ്മളോടൊപ്പം പോക്കുവയിൽ പങ്കെടുക്കുന്നത്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ഇപ്പൊ ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ സാറേ, ഞാൻ നിർമ്മല.
2: ആ, ഇന്ന് സാറേ ഞാൻ നിർമ്മല എന്ന് പറഞ്ഞ് എന്നോടല്ല സംസാരിക്കാൻ. ഇന്ന് പ്രത്യേക പോക്കുവയില് നമ്മളോടൊപ്പം ഉള്ളത് തീർത്ഥയാണ്. സംസാരിക്കൂ. സംസാരിക്കൂ.
4: ഹലോ.
3: ഹലോ മോളെ, തീർത്ഥ പഠിക്കുന്ന കളരിയൊക്കെ എങ്ങനെയുണ്ട്? പഠിക്കാനൊക്കെ എളുപ്പമാണോ?
2: അതവർക്ക് കളരി പഠിക്കാനേ, അവർക്ക് ഈ തിരുവനന്തപുരം ഭാഷയിൽ പറയും, നമ്മൾ അങ്ങോട്ട് ചെന്നു കൊടുത്താ മതി. വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ട് പറയണം, കേക്കട്ടെ.
3: പക്ഷെ എനിക്കൊന്നും അറിയണേന് മുന്നേ ഉള്ള കാലത്തുള്ളതാണ്.
4: എന്താ കഴിച്ചോ?
3: ഓ, ചോറ് കഴിച്ചു. മോള് കഴിച്ചോ?
4: എവിടെയാണ് സ്ഥലം?
3: സ്ഥലം ഇവിടെ വലിയ മല കുറളിയോടെന്ന് പറയും. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളു വലിയ മല പോവാൻ. 16-ാം കല്ല് കേട്ടിട്ടുണ്ടോ?
4: ഓ,
2: വലിയ മല കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കുറളിയോട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ വളരെ സത്യസന്ധമായി, ഓപ്പണായി, ഫ്രാങ്കായി ഞാൻ പറയട്ടെ. നിർമ്മല കരുണാസായി റേഡിയോയില് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഈ കുറളിയോട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ കേൾക്കുന്നത്. കുറളിയോട് നിവാസികളെല്ലാം എന്നോട് പൊറുക്കട്ടെ, എന്നോട് ക്ഷമിക്കട്ടെ.
3: കാരണം
2: അവിടെ ഉള്ള ആൾക്കാർ ചോദിക്കും, ഇയാൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കും. കേട്ടിട്ടില്ല, സത്യമാണ്.
3: കേൾക്കാൻ വേണ്ടി അത്ര ഫേമസ് ആയ സ്ഥലം അല്ലായിരുന്നു. ഈ ISR വന്നതോടെയാണ് ഇവിടെ ചെറുതായിട്ടൊരു വികസനം ഉണ്ടായത്.
4: വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടിൽ ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് 2 മക്കളുണ്ട്. അവര് രണ്ടും കുടുംബമായി. അവർക്ക് 2 മക്കൾ വീതം ഉണ്ട്.
4: ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ടോ?
3: ആ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോളെ ഞാൻ മോന്റെ വീട്ടിലോട്ട് പോവും. നമ്മളെല്ലാം ആഘോഷിക്കും ക്രിസ്മസ്, ഓണം
4: തുടങ്ങിയോ? ആഘോഷം
2: എന്ന് പറഞ്ഞ അത് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകമാണ്. പുൽക്കൂടൊക്കെ വെച്ച് തുടങ്ങിയോ എന്ന് ചോദിക്കുന്നതിന് പകരമാണ് തുടങ്ങിയോ എന്ന് ചോദിച്ചത്. പുൽക്കൂടൊക്കെ വെച്ച് തുടങ്ങിയോ?
3: ഞാനിവിടെ ഒന്നും വെക്കൂല, അങ്ങോട്ട് പോവും, മക്കളെ വീട്ടിലോട്ട് പോവും.
2: അവിടെ പുൽക്കൂടൊക്കെ വെക്കോ?
3: ആ, അവിടെ വെക്കും.
2: ഉണ്ണിയേശുവിനെയൊക്കെ വെക്കും?
3: ഉണ്ണിയേശുവിനെയും വെച്ചു. സ്റ്റാറൊക്കെ ഇപ്പഴേ കെട്ടി.
2: ആടും പശുവും എല്ലാം അതിനകത്ത് വെക്കും.
3: ചെറിയ ഉരുളൻ കല്ലുകള്.
2: കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അല്ലേ?
3: എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ വർഷം വാങ്ങിക്കണത് തന്നെ അടുത്ത വർഷത്തേക്ക് സൂക്ഷിച്ചു വെച്ചേക്കും.
2: പിന്നെ സംസാരിക്കാം തീർച്ചയായിട്ട്.
3: ഇന്നലെ എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു, നിതീഷിന്റെ.
4: ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കോ.
3: ഓ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കാം.
2: അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, കഴിഞ്ഞതാണ്. എന്നാലും പറയാലോ.
3: നമ്മള് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ മോളോട് പറഞ്ഞത് ഇപ്പൊ.
2: അതില് പറഞ്ഞല്ലോ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കൂ എന്ന് ചോദിക്കുകയും ചെയ്തു.
3: ഇല്ല, ഇന്നലെ ഇന്നാണ് അവര് ആഘോഷിച്ചത്. ഇന്നലെ അവൻ അവിടെ ഇല്ലായിരുന്നു, ബോംബെ പോയിരുന്നു.
2: അവിടെ പോയോന്നാണ് നിർമ്മലാമ്മ അവിടെ പോയോന്നാണ് ചോദിക്കുന്നത്.
3: ഞാൻ പോയില്ല മോളെ.
2: ഒരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോണായിരുന്നല്ലേ?
3: പോണോ ക്രിസ്മസിന് കൊണ്ട്
2: കൊടുക്കാം. ശരിയാണല്ലോ, എല്ലാം കൂടെ അതില് തീർക്കാല്ലോ.
3: അതില് തീർക്കാതെ മോളെ വീട്ടിലാരൊക്കെ ഉണ്ട്?
4: എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, അപ്പൂപ്പൻ.
3: അച്ഛൻ എന്ത് ചെയ്യുന്നു?
4: അച്ഛൻ കടയിലാണ്.
3: എന്താണ് കട?
4: പെയിന്റിന്റെ.
3: എവിടാ വരുമ്പം കട?
4: അല്ല, വെള്ളനാട്.
2: ഇത്രയൊക്കെ ചോദിക്കുമ്പോ ഇനി കടയുടെ പേരൂടെ ചോദിച്ചാൽ പരസ്യമായി. വരുവിൻ വരുവിൻ വന്ന് വാങ്ങുവിൻ നിറമുള്ള പെയിന്റ്.
3: പിന്നെ എനിക്കിന്ന് വേണ്ടുന്ന പാട്ട് എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തില് വാവാവേ വാവാവേ വാവു എന്നുള്ള പാട്ട്.
2: വന്നുമ്മകൾ നൽകിയിടാം.
3: വന്നുമ്മകൾ നൽകിയിട്ട് എന്റെ മോന് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് തീർത്ത കൊച്ചിന്.
2: ഞാൻ ഈ പാട്ട് പാടുമായിരുന്നു, മനോഹരമായി ഞാൻ പാടുമായിരുന്നു. പക്ഷെ ജയരാജ്, പക്ഷെ ഇല്ല, ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവ് പറഞ്ഞത് സാറ് പാടരുത് എന്നാണ്. മിണ്ടരുത് എന്നൊക്കെ പറയുന്നത് പോലെ പാടരുത്. അതെ, ജയരാജ് പറഞ്ഞു സാറ് പാടരുത്. അത് അത് അനുസരിക്കണം നമ്മൾ.
3: ഞാൻ അപ്പൊ നക്ഷത്രയ്ക്കും പിന്നെ കൂടെ നക്ഷത്രയ്ക്കും നവമിക്കും വേണ്ടി ഇത് ഡെഡിക്കേഷൻ ചെയ്യുന്നു, കൊച്ചു മക്കൾക്ക് വേണ്ടി.
2: അപ്പൊ നക്ഷത്രയ്ക്കും നവമിക്കും തീർത്ഥകുട്ടിക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
3: വേണ്ടിയിട്ടാണ് എന്റെ മോൻ നിതീഷിന് വേണ്ടിയിട്ട്,
2: നിതീഷിന് ബർത്ത്ഡേ ആഘോഷിച്ച മോന് വേണ്ടിയിട്ടും കൂടെയാണ് പാട്ട്. അപ്പൊ തീർത്ഥ നമുക്ക് ആ പാട്ട് കേൾപ്പിച്ചാലോ നിർമ്മലാമ്മയ്ക്ക് വേണ്ടിയിട്ട്.
4: കേക്കാം.
3: ഓക്കേ മോളെ. ഓക്കേ ശരി.
2: ഓക്കേ അപ്പൊ ആ പാട്ടിലേക്ക്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇങ്ങനെ നമ്പർ പറയുമ്പോഴെല്ലാം സാധാരണ പറയാറുണ്ട് നിർത്തി നിർത്തി പറയൂ, എന്നാലല്ലേ ഭാവം വരൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നിർത്തി നിർത്തി പറയുകയാണ്. 8891884912 സന്ദേശങ്ങൾ അയക്കാം. 8891773912 ഒരു ശ്രോതാവ് വിളിച്ചു ചോദിച്ചിരിക്കുന്നത് സന്ദേശങ്ങൾ അയക്കാം എന്ന് പറഞ്ഞ നമ്പർ സന്ദേശങ്ങൾ അയച്ചിട്ട് നിങ്ങൾ വായിക്കുന്നില്ലല്ലോ എന്നാണ്. ഒരുപാട് ശ്രോതാക്കൾ ഉള്ളത് കൊണ്ടാണ് സന്ദേശങ്ങൾ പലപ്പോഴും വായിക്കാൻ കഴിയാതെ പോകുന്നത്. എങ്കിൽ പോലും മറ്റു പോക്കുവയിൽ പരിപാടിയൊക്കെ വരുമ്പോൾ സന്ദേശങ്ങൾ, ഒരു ദിവസം രണ്ട് സന്ദേശങ്ങളെങ്കിലും വായിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ട് സദയം ക്ഷമിക്കുക എന്നല്ലാതെ മറ്റെന്ത് പറയുവാനാണ്. പ്രിയ ശ്രോതാക്കളിൽ നിന്ന് നമ്മളോടൊപ്പം ഉള്ളത് തീർത്ഥയാണ്. കളരിയിൽ പ്രത്യേക താല്പര്യമുള്ള 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് സാർ.
0: ഗുഡ് ഈവനിങ്.
1: ഞാൻ കുമരകത്തുനിന്ന് ശീബായാണേ.
0: ആ, നമ്മള് തമ്മില് നേരിട്ട് ഇതുവരെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്കൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ പറയല്ലേ, ഈ ശരിക്കും ഈ പറയാറില്ലേ, ഒന്ന് കാണാൻ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം മറ്റു പോക്കുവയിൽ പരിപാടിയുടെ ആരാധകനാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ ഷീബ കുമരകം ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് അതുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ളതാണ്. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ വാതോരാതെ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു പ്രത്യേക അതിഥിയാണ്, തീർത്ഥയാണ്. തീർത്ഥയോട് സംസാരിക്കാം.
1: ഹലോ മോളേ, ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്
1: മോളെ. ശബ്ദം കേട്ട് ഞാൻ വിളിക്കുന്നില്ലെന്ന് ഓർത്തിരുന്നാ, അപ്പൊ എനിക്കൊന്ന് വിളിക്കാൻ തോന്നി. എന്ന് പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാ കളരി ഒക്കെ, എനിക്ക് ഭയങ്കര
0: ഇഷ്ടമുള്ള ചേരും.
1: അത് തന്നെ, ഞാനൊരു മൂക്ക് അറിയാൻ വരാം, എന്നാലും ഞാനൊരു വള്ളം തുഴച്ചിലുകാരിയാ. ഞാൻ കേരളത്തിൽ മിക്ക സ്ഥലത്തും പോയി തുഴച്ചിലിന് പോയി 18 വർഷമായിട്ട് തുഴയാനൊക്കെ പോകുന്നതാ. അപ്പം അത് മോളെ സംസാരം കേട്ടപ്പോ എനിക്ക് സംസാരിക്കണം തോന്നി, അങ്ങനെ വിളിച്ച. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ മധു സാറ്. പിന്നെ എന്നാ ഉണ്ട്, ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങള് ഇങ്ങനെ ഒരു കളരി അഭ്യസിക്കുന്ന സ്ഥലത്ത് പോയി ഞങ്ങളിങ്ങനെ നേരിട്ട് കാണുമായിരുന്നു അന്നൊക്കെ, പണ്ടൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അന്ന് മാതാപിതാക്കൾ അങ്ങനെ വിട്ടില്ല, നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്ന് കിടന്ന് ഈ മടലൊക്കെ എടുത്ത്, നമ്മുടെ ഈ ഇതിലിത്തട്ടൊക്കെ ഇല്ലേ, ഇതിലിത്തട്ടൊക്കെ എടുത്ത് ഞങ്ങള് തടുക്കാനൊക്കെ ഉപയോഗിച്ച് അത്
0: അങ്ങനെയല്ലായിരുന്നു.
1: പൈറ്റി അവസാനം ഇഡ്ഡലിത്തട്ട് ചടങ്ങി പോകും. വീട്ടിൽ വരുമ്പോ അമ്മയൊക്കെ നോക്കുമ്പോ ഇഡ്ഡലി മേഘം ഒന്നും പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ മടലിന് ഇത്ത ഓടിച്ചിട്ട് അടിച്ചു തട്ടിയുണ്ട്. അത് ഓർമ്മ വന്നു. ഇപ്പൊ മോടെ സംസാരം കേട്ടപ്പോ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. നമ്മുടെ എന്റെ കൊച്ചുമക്കളായ ദിയയും ദിയോണും ഉണ്ട് ഇവിടെ കൊച്ചുമക്കള്. അവര് നമ്മളെ ഈ കരോട്ടയ്ക്കൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്, കരോട്ട പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അവര് ഇപ്പൊ ഒരു 3-5 മാസമൊക്കെ ആയിട്ടുണ്ട് പോവാൻ തുടങ്ങിട്ട്. അവര് ഒരു ശനിയാഴ്ചയാ പോകുന്നത്, അവധിയുള്ള ദിവസമാണ് പോകുന്നത്.
2: എത്രാം ക്ലാസ്സിലാണ്
1: ഡിയെന്ന് പറഞ്ഞാൽ? അത് 8-ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. ഡിയോൺ 4-ാം ക്ലാസ്സിൽ. ഡിയോ കള്ളന മിക്കവാറും പോക്കത്തൊന്നും ഇല്ല.
0: മാലോകരെല്ലാം കേൾക്കെ അവനെ കുറിച്ച് കള്ളനെന്ന് പറഞ്ഞോണ്ട് അവനെ കൂടെ നിൽക്കും. ഞാൻ അവന്റെ കൂടെ നിൽക്കും.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയൊക്കെയാണ് ഈ സ്പോർട്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പെൺപിള്ളേർ ചെയ്യുന്നത്.
0: എനിക്കാകെ അറിയാവുന്ന എന്താന്ന് അറിയാമോ? തീർത്ഥയോടും ഷീബയോടും ഞാൻ പറയട്ടെ, ഈ കളരിയെ സംബന്ധിച്ച് എനിക്ക് ആകെ കളരി പരമ്പര ദൈവങ്ങളാണ് എന്ന് പറയാൻ മാത്രം എനിക്കറിയാവുന്ന.
1: അതുപോലെ ഓരോ പഴയ സിനിമയൊക്കെ കണ്ടിട്ട് അതെല്ലാം ചെന്ന് വീട്ടിൽ നിന്ന് നമ്മളത് അഭ്യസിക്കുകയല്ലേ.
0: അതെ
1: അതെ, അത് തന്നെ നസീർ ഒക്കെ പറയുന്ന പോലെ കളരി ദൈവങ്ങളാണ് സത്യം,
0: കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം.
1: അത് നല്ല പരിപാടി കേട്ടോ, ഞാനൊക്കെ ഇടയ്ക്കൊക്കെ കേൾക്കുന്നതാണ് ഈ പരിപാടിയൊക്കെ. ഈ പരിപാടി തുടങ്ങി ഒത്തിരി നാളായില്ലല്ലേ.
0: ഈ പരിപാടി ഇപ്പൊ ഈ അടുത്ത് ഇത് 4-ാമത്തെ ബുധനാഴ്ചയാണ്.
1: എന്തായാലും മതിസാറിനോട് ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്.
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ,
1: സംസാരിച്ചിട്ടുണ്ട് ഒരു ദിവസം.
0: എനിക്ക് തോന്നുന്നു ശീതളത്തിൽ സംസാരിച്ചു. ശീതളം എന്ന് പറയുന്നത് ഭയങ്കര
1: ശീതളം ഒന്നും അല്ല, ശീതളം അല്ല,
0: ഒരു പോക്ക് വെയില് അതിഥിയായി വന്നു എന്ന് പറയാൻ പറ്റില്ല, വലിഞ്ഞു കയറി വന്നു ഞാൻ.
1: അത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു, ഞങ്ങളെല്ലാം ഇടിയായിരുന്നു. സാറിനെ ഒന്ന് വർത്താനം പറയാൻ വേണ്ടി ഇടിച്ചു, ഞങ്ങളൊരു 10-20 പേരൊക്കെ. ഞാൻ വിളിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയായിരുന്നു.
0: ഇതൊരു 3 വട്ടം പറഞ്ഞാൽ എന്റെ കൂടെ ഉള്ള എല്ലാവർക്കും സമാധാനവും.
1: അപ്പം എല്ലാരും സന്തോഷത്തോടായിരിക്കും. പിന്നെ ഒരു ദുഃഖ വാർത്ത പറയാനുണ്ടായിരുന്നു. ഒരു മാസത്തിന് മുന്നേ എന്റെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ടാണ് ഞാൻ റേഡിയോ ഒന്നും കേൾക്കാതെ ഇരുന്നത്. ഇപ്പൊ ഈ മോളെ സാറിന്റെ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പൊ എനിക്കൊന്നും ഈ കളരിയെ പറ്റി പറയാൻ ഒരു സന്തോഷം തോന്നി.
0: അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ്
1: പിന്നെ ഞങ്ങളെങ്ങനെയായിരുന്നു റേഡിയോ അങ്ങനെ കേൾക്കാറില്ല. ഒരു പരിപാടി ഞാനിങ്ങനെ കേരളം മൊത്തം കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാനങ്ങനെ കുറെ നാൾ വിളിച്ചാതിരുന്നു. ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ശബ്ദം കേട്ടപ്പോ അങ്ങനെ ആദ്യമായിട്ട് വിളിച്ചു. അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ അമ്മേനെ മണിയമ്മേന്നാണ് ഇവിടെ വിളിച്ചോണ്ടിരുന്നത്. അമ്മയുടെ യഥാർത്ഥ പേര് മറിയോന്നും പിന്നെ വീട്ടിൽ മണിയമ്മയെന്നാണ്. അപ്പൊ ഞങ്ങളുടെ അമ്മയ്ക്ക് എപ്പോഴും എന്നോട് പറയും, റേഡിയോ വിളിക്കുമ്പോ എനിക്ക് ഈ പാട്ടിരുന്നു പുതേനാർ മണിയമ്മ എന്നുള്ള പാട്ട് ഇരുന്നോണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടി ആ പാട്ട് മതിയെന്ന്.
0: അതൊക്കെ നമുക്ക് കേൾപ്പിക്കാം. വേറെ എന്തെങ്കിലും എന്തായാലും ഓർമ്മയിൽ ദുഃഖത്തിൽ നമ്മളും കരുണാസായി റേഡിയോ മുഴുവൻ പങ്കുചേരുന്നു. ഞാനിങ്ങനെ ഞാൻ വിചാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഷീബ ഇങ്ങനെ ഒരു മാസത്തെ ഗ്യാപ്പ് ആയിരുന്നപ്പോഴാണ് അറിയുന്നത്. ആണല്ലേ.
1: ഒന്നും വിളിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ മോടെ തീർച്ചയായിട്ടും ശബ്ദവും സാറിന്റെ ശബ്ദവും കേട്ടപ്പോ എനിക്കൊന്ന് ഇങ്ങനെ ഒന്ന് വിളിക്കണം തോന്നി. വിളിച്ചപ്പോ കിട്ടുകയും ചെയ്തു. അത് തന്നെ,
0: കുട്ടികളോട് സംസാരിക്കാന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ.
1: അത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. മോള് 8-ാം ക്ലാസ്സിലോ?
2: 7-ാം ക്ലാസ്സിലോ.
1: ഇത്തിരി അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? എല്ലാ സുഖം തന്നെ. എല്ലാരെ എന്റെ കുമരകത്തുള്ള ഷീബ ആന്റിയുടെ വക തിരക്കിയതായിട്ട് പറഞ്ഞേക്കണം
2: വീട്ടിലെല്ലാരും.
1: അതുപോലെ നമ്മുടെ മേഡത്തിനെ അന്വേഷിച്ചായിട്ട്
0: പറഞ്ഞേക്കണം.
1: സംസാരിക്കാൻ ഒത്തിരി വളരെ സന്തോഷം.
0: അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തീർത്ഥയ്ക്കും സന്തോഷമായില്ലേ. അതൊരു വള്ളം കളിക്കാരിയോട്, കേരളമെമ്പാടും പോയി വള്ളം കളിക്കുന്ന ഒരാളോടാണ് നമ്മൾ സംസാരിച്ചത്. ചെറിയ ആളല്ല, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരുമെന്ന് പറഞ്ഞതുകൊണ്ടാ.
1: അടുത്ത 20-ാം തീയതി നമ്മുടെ അഷ്ടമുടിക്കായ
0: ആണല്ലേ. ഈ ഇത് കാണാൻ വേണ്ടി പാസ് എടുക്കണ്ടേ?
1: പാസ് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് അവിടെ നല്ലപോലെ ഇരുന്ന് കാണാൻ പറ്റും. അല്ലാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ അതിന്റെ ഇറമ്പി പോയി കാണാനേ
0: പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ച അതിനേക്കാൾ മുമ്പിൽ വന്നിരുന്ന് കാണാൻ പറ്റുമോ? അതറിയാവോ, നമ്മള് പിന്നെ റേഡിയോയുടെ പിന്നെ ID കാർഡ് ഇട്ടങ്ങ് വരും, മീഡിയ ആണെന്ന് പറഞ്ഞ് വരും. അപ്പൊ നമുക്ക് നമ്മളെ കയറ്റി വിടാതിരിക്കാൻ പറ്റൂലല്ലോ.
1: തീർച്ചയായിട്ടും അവിടെ അഷ്ടമുടിക്കായലിന്റെ അത്രയും പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ പുന്നമടക്കായലിലാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. ടിക്കറ്റ് എടുക്കാതെ കാണാൻ
0: പറ്റില്ല. ഇത് കേട്ട് ആ പുന്നമടക്കായലൊക്കെ നമ്മള് കേട്ട് കേട്ട് നമ്മളെ കൊതിപ്പിക്കരുത്.
1: ഉറപ്പായിട്ട് ഞാനൊരു ടിക്കറ്റ് വന്നേക്കാം. എനിക്ക് 2 ടിക്കറ്റ് കിട്ടും, കഴിയുന്നവർക്ക് 2 ടിക്കറ്റ് കിട്ടും.
0: അത് മേഡത്തിനും
1: സാറിനും തന്നേക്കാം
0: തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും എന്താ പറയാനുള്ളേ?
1: നല്ല ഇനിയും നല്ലപോലെ കളരിയൊക്കെ നല്ലപോലെ പഠിച്ചു നല്ലൊരു വലിയ ആളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
0: അപ്പം അതിന്റെ സന്തോഷം പറയൂ അല്ലേ? ഇന്ന് നമ്മള് പുലയനാർ മണിയമ്മ എന്ന പാട്ട് തന്നെ അല്ലേ. അമ്മയെ മനസ്സിൽ ഓർക്കുന്നു, ആ ദുഃഖത്തില് ഷീബയുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മണിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുലയനാർ മണിയമ്മ എന്ന പാട്ട് നമ്മൾ കേൾപ്പിക്കുന്നു.
1: ഓക്കേ, താങ്ക് യു.

0: ഏറ്റവും പ്രിയപ്പെട്ട കരുണാസായി റേഡിയോ ശ്രോതാക്കളെ, പോക്കുവെയിലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവെയിലാണ്. പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് തീർത്ഥയാണ്. ഇപ്പൊ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് കൂടുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ തീർത്ഥയോട്. നമ്മൾ നേരത്തെ പറഞ്ഞു കളരി വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ നിർമ്മല അല്ലെങ്കിൽ മറ്റ് പലരും പറഞ്ഞു കുട്ടികളെയൊക്കെ കരാട്ടെ പഠിപ്പിക്കാൻ അയക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, തീർത്ഥ മോളെ, എന്തായിരിക്കും ഈ മെജോറിറ്റി ആളുകളും ഈ പ്രായത്തിൽ കരാട്ടെ പഠിക്കാൻ പോകുമ്പോൾ ഇഷ്ടമാണെന്നൊക്കെ നേരത്തെ പറഞ്ഞാൽ, എന്നാലും എന്തെങ്കിലും ഒരു ഇഷ്ടം സിനിമയിൽ കണ്ടതോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തായിരിക്കാം കളരി തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം?
1: എല്ലാരും പ്രത്യേകിച്ച് ഡാൻസിനും പാട്ടിനും പോകുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്ന് തോന്നി. അപ്പം സിനിമയിലൊക്കെ കണ്ടപ്പോൾ കളരി നല്ലതായിട്ട് തോന്നി, അങ്ങനെ ചേർന്നു.
0: പക്ഷെ അങ്ങനെ കളരി പഠിക്കണം എന്ന് വീട്ടുകാരോട് പറയുമ്പോഴത്തേക്കും എവിടെ പഠിക്കും എന്നൊക്കെ പറയുന്ന, അപ്പൊ ദൂരെയൊക്കെ പോയി പഠിക്കേണ്ടി വരൂലേ?
1: അത് അച്ഛന്റെ കെയർ ഓഫിൽ ഒരാളുണ്ടായിരുന്നു. അപ്പം അയാള് ഉടനെ കളരി തുടങ്ങും, അപ്പം അതിൽ ചേരാം.
0: ഓ, അതായത് ഏതാണ്ട് വീടിന് അധികം ദൂരെ അല്ലാതെ കളരി പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നു. അങ്ങനെയാണ്. ഓ, അങ്ങനെ അങ്ങനെ ഒരു ചരിത്രം കണ്ട, ഞാൻ പറഞ്ഞില്ലേ തോണ്ടി തോണ്ടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ കാര്യം. അപ്പൊ ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് തോണ്ടി എടുക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ, ഞാൻ പത്മകുമാർ.
0: വളരെ സന്തോഷം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കളരി പരമ്പര ദൈവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഒരു കളരി അഭ്യാസിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. തീർത്ഥ എന്ന 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തീർത്ഥയോട് സംസാരിക്കാം.
2: മോളെ, തീർത്ഥ.
1: ഹലോ.
2: ആ, ഞാനൊരു അപ്പൂപ്പനാണ്. മക്കളെ, ഇതേപോലെ എനിക്ക് 3 ചെറു കൊച്ചുമക്കളുണ്ട്. മൂത്തയാള് മോളെ പ്രായമാണ്,
1: അവള്
2: 7-ാം ക്ലാസ്സില് ആയി. അവള് പക്ഷെ വ്യത്യസ്തമായിട്ട് ആയോധന കലകളിൽ വളരെ മുഖ്യമായ ഒരു ഇതാണ് കളരി. കളരിയിൽ നിന്ന് മാറി അവള് കരാട്ടയിലേക്കാണ് പോയത്. അവളൊരു കരാട്ട അഭ്യാസിയാണ്, ബ്രൗൺ ബെൽറ്റ് ആണ് അവരുടെ. ഇതിൽ അവർക്ക് ബെൽറ്റുകളാണ് ഇങ്ങനെ ഓരോ പൊസിഷനെത്തുമ്പോഴും കിട്ടുന്നത്. അങ്ങനെ മൂത്തയാള് അങ്ങനെ കളരിയും, പിന്നെ അവള് ഒരു ബാസ്കറ്റ് ബോൾ പഠിക്കുകയും കൂടി ചെയ്യുന്നു സ്കൂളിലെ ടീമിൽ. അപ്പൊ അങ്ങനെ മൂത്തയാൾ അങ്ങനെയാണ്, തീർച്ചയായും പോലെയാണ്, നല്ല എല്ലാ ആയോധന കലകളൊക്കെ പഠിക്കാൻ വലിയ താല്പര്യമാണ്. അപ്പം 2-ാമത്തത് ഒരു മോനാണ്, കൊച്ചുമോൻ നന്ദികേശ്. അദ്ദേഹം ഇതുപോലെ തന്നെ കളരി, പിന്നെ ഈ സ്കേറ്റിംഗ് ഉണ്ടല്ലോ, ഈ ഷൂവില് ഇതൊക്കെ വെച്ച് സ്പീഡിൽ സ്കേറ്റിംഗ്, അതിന് 3-ാമത്തെ പൊസിഷനായി. അതായത് ഷൂ മാറും അവർക്ക് ഓരോ ഘട്ടം കഴിയുമ്പോ സ്പീഡ്. അതുപോലെ അത് പഠിക്കും. എന്തോ,
1: സ്കൂളിൽ നിന്നാണ്?
2: ആ, സ്കൂളിൽ, സ്കൂള്, സ്കൂളും അത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. ഇവര് പഠി, ഇവര് എറണാകുളത്താണ്, പിന്നെ ചാവറ CMSS കോളേജ് സ്കൂൾ എന്ന് പറയും, നമ്മുടെ ചാവറ. ചാവറ സെയിന്റ് ചാവറ എന്ന്
1: കേട്ടിട്ടുണ്ടോ?
2: ആ, ഇവിടെയാണ്, നോർത്ത് പറവൂരാണ് പഠിക്കുന്നത്.
0: മലയാളത്തിൽ പറഞ്ഞാൽ ചാവറയച്ചൻ.
2: ചാവറയച്ചൻ, ചാവറയച്ചൻ അദ്ദേഹത്തിന്റെ ഒരു സ്കൂളുണ്ട് അവിടെ, അവിടെയാണ് പഠിക്കുന്നത്. അപ്പൊ മോള് എങ്ങനെ ആയോധന കലകളിലേക്ക് വന്ന കാരണം സാറ് പറഞ്ഞു, മോള് പറഞ്ഞു വ്യത്യസ്തമായ ഒന്ന്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മോളെ പോലെയുള്ള കുട്ടികള് ഏറ്റവും പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു കല പഠിച്ചിരിക്കണം, പ്രത്യേകിച്ച് ആയോധന കലകൾ ഏതെങ്കിലും പഠിച്ചിരിക്കണം എന്നാണ് അപ്പൊ എന്റെ ആഗ്രഹം. കാരണം സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അല്ലേ? മോള് പറ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അപ്പൊ ഏത് ഏത് പൊസിഷനിലായി മോള് പഠിച്ച്? ഈ ചുമടുകൾ എന്നൊക്കെ ഉണ്ടല്ലോ, ചുമടുകൾ ആദ്യത്തെ പൊസിഷൻ അതല്ലേ? ചുമടുകളൊക്കെ കംപ്ലീറ്റ് ആയോ?
0: ഇടത്തുമാറി വലത്തോട്ട് ചെരിഞ്ഞ്,
2: ഇടത്തുമാറി
0: കുറച്ച് പിന്നോട്ട് പോയി,
2: സാറിന്റെ അടുത്തോട്ട് ഇരുന്ന്,
0: അതെ, കുറച്ച് പിന്നോട്ട് പോയി, ചാടി
2: പിന്നോട്ട് പോയി.
0: പക്ഷേ എന്താ കാര്യമെന്ന് അറിയാവോ അത് അല്ലേ?
2: പിന്നെ അത്, അത് മാത്രമല്ല, നമ്മള് ഈ, ഞാൻ 2 കളരി ആശാന്മാരെ അടുക്കാണ് ജീവിച്ചത്. മൊടോമോളില് കുറ്റൻകുട്ടി ആശാൻ എന്നും ഗോവർദ്ധൻ ആശാൻ രണ്ടുപേരുണ്ട്. അവരുടെ കീഴിൽ പഠിച്ച നിരവധി നിരവധി ആൾക്കാര് അവിടെ എന്റെ കൂടെ പഠിച്ചവരുമായിട്ടുള്ളവരുണ്ട്. എനിക്ക് കണ്ണിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അധികം കാര്യം അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ വഴക്കം, അതായത് മെയ് വഴക്കം കുറച്ചൊക്കെ അവര് പഠിപ്പിച്ചു, മെയ് വഴക്കങ്ങളൊക്കെ പഠിപ്പിച്ചു വന്നു. ആ സമയത്തൊക്കെ ആശാൻ ഇങ്ങനെ മെയ് വഴക്കം വേണം എല്ലാത്തിനും, അതാണ് പ്രധാനമായിട്ടും ഈ കളരി അഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മെയ് വഴക്കം. സ്വയരക്ഷയുമാണ് അത്, അതാണ് അതിന്റെ അല്ലേ മകളെ അല്ലേ പറയൂ സ്മാർട്ടാവും കുറച്ച്. ആ ഇങ്ങനെ പതുങ്ങരുത്, കളരിയിൽ പതുങ്ങുന്നത് പുലി.
0: അത് പുലി പതുങ്ങുന്നത് വളരെ കാര്യമായി മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തീർത്ഥ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പത്മവരട്ടനൊന്നും സംസാരിക്കാൻ സമയം കിട്ടൂല.
2: മോളെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട് മോള്? തീർച്ചയായിട്ടും കൂടെ സഹോദരങ്ങളായിട്ട്.
1: സഹോദരങ്ങളായിട്ട് എനിക്ക് അനിയനുണ്ട്. അനിയൻ മൂന്നാം ക്ലാസ്സിലാണ്.
2: മൂന്നാം ക്ലാസ്സിൽ അനിയൻ ഇതുപോലുള്ള പരിപാടികളൊന്നും ഇല്ലേ?
1: ഓ പഠിക്കുന്നുണ്ട് കളരി.
2: വെള്ളനാട് തന്നെയാണോ?
1: അല്ല ഉറിയാക്കോട്.
2: ഉറിയാക്കോട്, ഉറിയാക്കോട്. ഓക്കെ ഓക്കെ. ഇതുവഴി ഇങ്ങോട്ട് ഉറിയാക്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ ഞങ്ങൾ ഇങ്ങെത്തി പേയാടാണ്. അങ്കളുടെ സ്ഥലം അങ്കളെന്ന് പറയുന്നു അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ സ്ഥലം പേയാടാണ്.
0: രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ,
2: രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞു
0: ഒന്നുമല്ല 20 സ്റ്റോപ്പ് ഉണ്ട് എന്റെ ഇടയിൽ. ഞാൻ ചുമ്മാ പറഞ്ഞതാ.
2: അപ്പൊ പറയൂ കളരി ഇപ്പൊ എങ്ങനെയാണ്, ഏത് കളരി സംഘമാണോ? കളരി സംഘമാണോ അതോ വീട്ടിൽ വന്ന് പഠിക്കുകയാണോ, പഠിപ്പിക്കുകയാണോ?
1: പോയി പഠിക്കുന്നതാണ്.
2: പോയി പഠിക്കുന്നതാണ്. എന്റെ അടുത്തൊരെണ്ണമുണ്ട്, എന്റെ പേയാട്. ഞാൻ താമസിക്കുന്നതിനടുത്ത് അരിയപ്പുറത്തൊരു കളരി സംഘം, കളരി സംഘം. അവിടെ എന്റെ ഈ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ, അവന് ഈ ഇടയിൽ ഗോൾഡ് മെഡൽ കിട്ടി ഇതില്, ചുമടില്. അതായത് ഈ ആയുധകലയല്ല, ആയോധ ഈ പിന്നെ അഭ്യാസങ്ങൾ. അതായത് നേരത്തെ പറഞ്ഞ ഇടത് തിരിഞ്ഞു വരുന്ന ഫസ്റ്റ് ഇതില് ഗോൾഡ് മെഡൽ കിട്ടിയ പയ്യനാണ്. എന്റെ അടുത്തുണ്ട് ഒരു പയ്യൻ വീട്ടിനടുത്ത്. അങ്ങനെ മോൾക്ക് ഇതിന് ഏതെങ്കിലും സമ്മാനങ്ങളൊക്കെ വാങ്ങാൻ അർഹത കിട്ടിയിട്ടുണ്ടോ?
1: അല്ല, അങ്ങനെ ഞാൻ പോയിട്ടില്ല. ഇനി
2: പ്രൊഫഷണൽ ആയിട്ടില്ല, പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ അല്ലേ?
1: രണ്ടു വർഷമായി.
2: രണ്ടു വർഷം പോരാ, അഭ്യാസം എന്ന് പറയുമ്പോ നമ്മള് നിരന്തരം മുമ്പോട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടു കൊല്ലം, രണ്ടു മൂന്ന് നാല് അഞ്ചു കൊല്ലമൊക്കെ ആവുമ്പോ അറിയപ്പെടും.
0: മലർത്തി അടിക്കാനൊക്കെ ഉള്ള
2: പിന്നെ അതിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മള് ഇന്നത്തെ കാലഘട്ടത്തില് എവിടെ പോയാലും രക്ഷപ്പെടുക, അതായത് നമ്മളൊരാരെ ഉപദ്രവിക്കാനല്ല അല്ലേ മക്കളെ,
1: അല്ലേ
2: നമ്മളെ സ്വയരക്ഷയ്ക്ക് നമ്മൾ. ഇതിന്റെ രണ്ട് കാര്യം പറയുന്നുണ്ടല്ലേ, ഉറങ്ങുന്നവനെയും കൈയെടുത്ത് തൊഴുന്നവനെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അല്ലേ, അടിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഇപ്പൊ നമ്മളെ കളിപ്പിക്കാനാണ് അവര് കൈയെടുത്ത് തൊഴുന്നത് അല്ലേ സാറേ?
0: കൈയെടുത്ത് തൊഴുതിട്ട് നമ്മള് ആയുധം താഴെ വെക്കുമ്പോ നമ്മള് വന്ന് ഇടിച്ചിടും.
2: പറ്റിച്ചുകളെ അവര് തൊഴുതുകൊണ്ടിരുന്നിട്ട് വേല കാണിക്കുക, അതുകൊണ്ട് ശ്രദ്ധിക്കണം അതൊന്ന്. സാർ പിന്നെ ഈ പ്രോഗ്രാം വളരെ ഇഷ്ടമാണ്, ബാലേന്ദ്ര സാറിന്റെ ആ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാലേന്ദ്ര
0: സാറിനെ തകർത്തില്ലേ പുതിയ പിള്ളേരെ ഭാഷയെ പറഞ്ഞ സാറ് തൂക്കി.
2: അദ്ദേഹം നാടൻ, തന്റെ നാടൻ
0: ഭാഷയില്,
2: ഭാഷയില് നെടുമങ്ങാട് ഭാഷയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മറ്റുള്ളവരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും മാത്രമല്ല, എനിക്ക് എന്റെ ഒരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് അങ്ങനെ അദ്ദേഹത്തെ ഓർമ്മിച്ചു.
0: അതാണ് ഞാൻ പറഞ്ഞത്, സാർ തൂക്കി കൃത്യമായിട്ട് തൂക്കി.
2: ഞാനതങ്ങ് തൂക്കി അല്ല, ഇത് അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞ, അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിരുന്ന കാതികൻ സാർ എന്നാണ്. കാതികൻ കാട്ടാക്കടയാണ് സ്വദേശം, ഗോപി സാർ, കാട്ടാക്കട ഗോപി സാർ. അപ്പൊ തിരുമല AMHS നമ്മുടെ എബ്രഹാം മെമ്മോറിയൽ ഹൈസ്കൂളായിരുന്നു അവിടെ. ഞാൻ അവിടെയാണ് ഞാൻ 10th ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ അവിടെ അവിടുത്തെ 8 മുതലുള്ള മലയാള അധ്യാപകനായിരുന്നു അദ്ദേഹം. ക്ലാസ്സിൽ വന്ന പിൻ ടോപ്പ് സൈലന്റ് ആണ്, എന്നുവെച്ചാൽ അത്രയും നമ്മൾ അങ്ങനെ ഒരു പാഠം എടുക്കുന്നത് അതിനെ വിശകലനം.
0: ബാലേന്ദ്ര സാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾ സ്റ്റുഡിയോയിൽ എല്ലാവരും ഇതുപോലെ പിൻ ടോപ്പ് സൈലൻസ് ആയിരുന്നു.
2: കാരണം അദ്ദേഹം വളരെ രസകരമായിട്ട് ഒരു കാര്യം പറയുന്നത് അല്പം മസാലയും തമാശയും ഒക്കെ
0: എല്ലാം ചേർത്ത്, അതേ പറഞ്ഞ ഒറ്റ വാക്കിൽ പുതിയ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് സാറ് തൂക്കി. ഇപ്പൊ ഭാഷ
2: പിന്നെ രണ്ടാമത് വന്ന അദ്ദേഹം വളരെ ഗൗരവക്കാരനാണ്.
0: പക്ഷെ ഇന്ന് ശ്രോതാക്കൾ ഇപ്പൊ എന്റെ അടുത്ത് മെസ്സേജ് അയച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഇന്നാണ് പുള്ളി എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന് ഇതാ തീർത്ഥ കുട്ടി കളരിയുമായിട്ട് വന്നിരിക്കുന്നു.
2: തീർച്ചയായിട്ടും അതല്ല, ഞാനീ പഴയകാലം കാരണമെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് പരിപാടിയുടെ ഇടയിലൂടെ. ഈ ദീർഘമോളെ വിളിക്കുന്നതിനിടയിലൂടെ കേട്ടുപോയ 4th എപ്പിസോഡിൽ, ഞാൻ 4th ബുധനാഴ്ച ഇന്ന് വളരെ മനോഹരമായ ബുധനാഴ്ചയാണ്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ദീർഘമോള് വന്ന പരിപാടി ആയതുകൊണ്ട്.
1: ഇത് കേൾക്കാറുണ്ടോ?
2: കാരണസായി എന്റെ കുടുംബമല്ലേ. ഞങ്ങളെ കരുണാസായിയിലെ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ വിളിക്കാന്നുള്ളത് മാക്സിമം എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും വിളിക്കാൻ തന്നെ ശ്രമിക്കും, പക്ഷേ കിട്ടാറില്ല. രണ്ടു ആഴ്ച മൂന്നാഴ്ച കൂടുമ്പോ വിളിക്കാറുണ്ട്.
1: അത്യാവശ്യം
2: ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറയാനില്ല, ഇതിലെല്ലാം പായസം, ഒരു കടലപ്പായസം, പാൽപ്പായസം, മറ്റേ അടപ്പായസം, ഇതൊക്കെ കോരി വെച്ചിട്ട് ഇതിൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാം കുടിക്കും, അതെല്ലാം കുടിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് കരുണാസായിയിലെ ഓരോ പ്രോഗ്രാമും എല്ലാവർക്കും ഉപയോഗപ്രദവും. ഇതുപോലുള്ള ഇപ്പൊ ദീർഘസമൂഹങ്ങളൊക്കെ ഉണ്ടോന്നില്ലേ, അതുകൊണ്ട് കളരിയെ പറ്റി നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൂടാത്തതൊക്കെ പറയാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂല്ലേ, അതാണ്. അപ്പൊ അത് എന്തും എന്തെങ്കിലും പറയാത്ത ഒരു ദിവസം കരുണാസായി ഇല്ല.
0: ഇന്നിവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് വന്നു, സാർ ആരെയാണ് കൊണ്ടിരുത്താൻ പോകുന്നതെന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ബുധനാഴ്ച ഇങ്ങനെ പ്രത്യേകിച്ച് ആരെയാണ് കൊണ്ടിരുത്തുന്നത് എന്ന് പറയുന്ന ഒരു കൗതുകം ശ്രോതാക്കൾക്കുള്ളത് വളരെ സന്തോഷമാണ്. അപ്പൊ സമയം ഒരുപാട് ആകുന്നു.
2: മാത്രല്ല, ലേഖ മേഡവും പരിപാടിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, അതും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ടൊരിക്കൽ ഇതുപോലെ പറഞ്ഞതാണ്,
0: കാരണം ഓരോ വിഷയത്തിലേക്ക് പോവാണ് അല്ലേ.
2: ഓരോ ദിവസവും ഓരോ വിഷയം, അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക്, വലിയ പ്രാസംഗികരൊന്നും അല്ലല്ലോ നമ്മളെല്ലാരും,
0: എന്തെങ്കിലും ഓർത്ത് പറയാനെങ്കിലും നമുക്ക് പറ്റുമല്ലോ.
2: തീർച്ചയായിട്ടും സാറിപ്പോ പറയാ, 10 ചോദ്യം ചോദിക്കുമ്പോ എന്തെങ്കിലും അവിടെ കൂടെ ഇവിടെ കൂടെ ഇങ്ങനെ ഒരെണ്ണത്തിന് മറുപടി പറയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വലിയ ഞങ്ങൾക്കൊക്കെ വലിയ
0: കാര്യം. അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. നമുക്ക് സമയം ഒരുപാടാവുന്നു. തീർത്ഥക്കുട്ടി
2: മോളെ, അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, ഒരു അഡ്വാൻസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് നേരുന്നു,
1: ഹാപ്പി ന്യൂ ഇയർ
2: നേരുന്നു. താങ്ക് യു, സെയിം ടു യു. എന്റെ പിന്നെ എനിക്ക് മൂന്നാമതൊരാളുണ്ട്, അയാൾ എന്റെ അടുത്താണ് ജനിച്ചതും വളർന്നതൊക്കെ എന്റെ അടുത്താണ്, എന്റെ അടുത്ത് കിടന്നാണ്. നിഹാരിക, എന്റെ രണ്ടാമത്തെ മകളുടെ മകള്,
0: അവള് നിഹാരിക.
2: നിഹാരിക, നിഹാരികയുടെ അർത്ഥം മോമോക്ക്, നിഹാരിക
0: മോൾക്ക് അറിയാവുന്നതാണ് ചോദിക്കുന്നത്. നിഹാരികയുടെ അർത്ഥം
2: അറിയില്ല, അതായത് നമ്മുടെ മഞ്ഞുകാലത്ത്
0: മഞ്ഞുതുള്ളി ഡ്രോപ്പ് എന്ന് പറയും. ശബ്ദത്തിന് എന്തോ ഒരു ചെറിയ തടസ്സം വന്നതുപോലെ ശബ്ദത്തിന് റേഞ്ചിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹാപ്പി ക്രിസ്മസ് നേരുന്നു പത്മകുമാറേട്ടന്. എല്ലാവർക്കും സുഖവും സന്തോഷമായിട്ട് നിഹാരികയെ നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരുടെയും വക ഹാപ്പി ക്രിസ്മസ്.
2: താങ്ക് യു.
0: പാട്ടിലേക്ക്,
2: ഏത്
0: പാട്ടാണ്?
2: വടക്കൻ വീരഗാഥയിലെ കളരി വിളക്കു തെളിഞ്ഞ പോലെ എന്നുള്ളൊരു പാട്ടുണ്ട്, അതെന്റെ മോൾക്കും കൂടെ വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. തീർത്ഥമോൾക്കും എന്റെ മൂന്ന് കൊച്ചുമക്കൾക്കും, ബോധശ്രീ, നന്ദികേശ്, നിഹാരികയ്ക്കും കൂടെ വേണ്ടി ഞാൻ ആ പാട്ട് സമർപ്പിക്കുന്നു.
0: കളരി പഠിക്കുന്ന കുട്ടിക്ക് കളരിയുടെ പാട്ട് തന്നെ ആവട്ടെ.
2: കളരി, അതെ, തീർച്ചയായിട്ടും. ഈ പാട്ട് ഞാൻ തീർത്ഥയ്ക്ക് വേണ്ടി മാത്രം സെലക്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ,
0: അപ്പൊ കേൾക്കാം.
2: സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു.
3: കളരി

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിൽ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയും കളരി പഠിതാവുമായ തീർത്ഥയാണ് നമ്മളോടൊപ്പമുള്ളത്. തീർത്ഥകുട്ടി, നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പോയെങ്കിലും അതിനകത്ത് പത്മകുമാരി ഏട്ടൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വയരക്ഷ അല്ലെങ്കിൽ ആത്മരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം. അതിനേക്കാളുപരി എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഏതെങ്കിലും തരത്തിലുള്ള ആയോധനകല, അത് കരാട്ടെ ആവട്ടെ, കുംഫു ആവട്ടെ, അല്ലെങ്കിൽ കളരിയാവട്ടെ, പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും അഭിപ്രായവും. എന്തു പറയുന്നു, അത് ശരിയാണോ അതോ താല്പര്യമുള്ളവർ മാത്രം പഠിച്ചാൽ മതി എന്നാണോ, എന്താണ്?
1: അല്ല, അത് ശരിയാണ്, എല്ലാവരിലും താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. അത് താല്പര്യത്തോടെ പഠിക്കുക എന്നതാണ് അവർക്ക് മനസ്സിലാക്കാനും അവർക്ക് പെട്ടെന്ന് അത് ഉപയോഗിക്കാനും ഒക്കെ പെട്ടെന്ന് എളുപ്പമാവുന്നത്. അപ്പോൾ താല്പര്യത്തോടെയും പഠിക്കണം, താല്പര്യം ഉണ്ടാക്കി എടുക്കണം.
0: അതിന് ഏറ്റവും ചെറിയ പ്രായത്തിൽ, മോളൊക്കെ പോയതുപോലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങി. ഇപ്പം 2 വർഷമായി പഠിച്ചു എന്നല്ലേ? അപ്പം സ്വാഭാവികമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയതല്ലേ? അപ്പം എത്ര ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിപ്പിക്കാൻ അയക്കുമോ അത്രയും താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം ഒത്തിരി കൂട്ടുകാരികൾ ഇതൊന്നും പഠിക്കാത്ത, ഒരു ആയോധനകലയ്ക്കും പോകാത്ത കൂട്ടുകാരികൾ കൂടെയുണ്ട്. തീർത്ഥ ഒന്ന് നോക്കുമ്പോൾ ഈ കളരി പഠിച്ചതിൽ, 2 വർഷമായി പഠിച്ചതിൽ തീർത്ഥയ്ക്ക് എന്താണ് വ്യത്യാസമെന്നോ പ്രയോജനമെന്നോ തീർത്ഥയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും?
1: എൻ്റെ പെരുമാറ്റത്തിലും മാറ്റം വന്നു, മെയ്വഴക്കം, പിന്നെ പ്രതിരോധിക്കാൻ കുറച്ചും കൂടി ശേഷി വന്നു.
0: അതായത് കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസം വന്നു അല്ലേ? പിന്നെ
1: പിന്നെ എനിക്ക് അതിൽ താല്പര്യം വന്നു, കൂടുതൽ പഠിക്കണം, അതിൽ കൂടുതൽ എന്താ ഒന്ന് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു.
0: അതൊക്കെ തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? ആദ്യം പറഞ്ഞ വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത്, എന്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു എന്നല്ലേ സാധാരണ മുതിർന്ന ആളുകൾ പറയുന്നത്. എന്റെ പെരുമാറ്റത്തിൽ മാറ്റം, സാധാരണ 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യവും വീട്ടിലൊക്കെ ഒരുപാട് രക്ഷാകർത്താക്കളോടൊക്കെ കിടന്ന് കയർത്ത് സംസാരം

0: വേണം ചെറുതായിട്ടൊക്കെ, പക്ഷെ അതിലൊക്കെ ഒരുപാട് മാറ്റം ഇതുണ്ടാക്കിയിരുന്നുണ്ടോന്ന് തോന്നുന്നു. ആണോ?
1: കൂടുതല് പ്രശ്നങ്ങളെയൊക്കെ എനിക്ക് മറികടക്കാൻ പറ്റി. ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളില്ലേ, അത് സോൾവ് ചെയ്യാൻ കൂടുതൽ.
0: ഇതൊരു സദസ്സിലായിരുന്നെ ഞാൻ എണീറ്റ് നിന്ന് കൈയടിച്ചേനെ, കാരണം അത്ര നല്ല കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് സമയം കിട്ടുമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വർത്തമാനം പറയാനുണ്ട് ഇതിനെ കുറിച്ച്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, ഞാൻ ബിന്ദു മച്ചേൽ എന്നാണ് സാർ.
0: ഇപ്പൊ നമ്മളോടൊപ്പം പോക്കുവേലുള്ളത് ബിന്ദു ആദ്യമായിട്ടാണ് വിളിക്കുന്നത് എനിക്കറിയില്ല.
2: എന്തായാലും
0: സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ കൂട്ടുകാരി എന്ന് പറയുന്ന തീർത്ഥയാണ്. തീർത്ഥയോട് സംസാരിക്കാം ബിന്ദുവിന്.
1: ഹലോ, സുഖാണോ?
2: എന്ത് പഠിക്കുന്നത്? സുഖാണോ?
1: ഓ,
2: എത്ര പഠിക്കുന്നത്?
1: ഏഴില്.
2: വീട്ടിലാരൊക്കെ?
1: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അപ്പൂപ്പൻ.
2: ഓ,
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: അഞ്ചിന്റെ മോള് കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ട്. മോനുണ്ട്. മോൻ വന്നിട്ട് ഫിക്സൽ മീഡിയയിലാണ് ജോലി. ഇപ്പൊ അവന് തൃശ്ശൂരാണ്.
0: അങ്ങനെയാണ് ആന്റി വീട്ടില് ഒറ്റയ്ക്കായത് അല്ലേ?
2: അങ്ങനെയാണ് ആന്റി വീട്ടില് ഒറ്റയ്ക്കായത്.
0: ഈ ചെറുമോന്റെ പേര് പറഞ്ഞില്ല?
2: മോളെ കൊച്ചിന്റെ പേര് കല്ലു.
0: അത് വീട്ടിൽ വിളിക്കുന്നായിരിക്കും, ചിലപ്പോ കല്യാണി എന്നായിരിക്കും.
2: കല്യാണി അല്ല, കല്ലു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിന്റെ പേര് വന്നിട്ട് എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല.
0: എന്തിനു വെറുതെ ആലോചിച്ച് തലമുണ്ടാക്കുന്ന കല്ലു.
2: നമ്മളെല്ലാരും മോക്കും കൊച്ചുമോക്കും ഒന്നര വയസ്സായതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് പേര് പറയാൻ പറ്റാത്ത ഒരു പേരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കൊറേ നീളം ഉണ്ടങ്ങ്. സാർ ഏതെങ്കിലും സീരിയല്ലേ? എന്താ
0: എങ്കി എത്ര നന്നായിരുന്നു.
2: പിന്നെ സാറിന്റെ വോയിസ് പോലെ മാനത്തെ കൊട്ടാരം സീരിയലിലും പിന്നെ മണിമുത്തു സീരിയലിലും.
0: ഇത് അവര് കേൾക്കട്ടെ, ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിക്കട്ടെ. അല്ല, പിന്നെ ഞാൻ അത്രയും ക്രൂരനാകാനല്ലാതെ ഈ സമയം എനിക്ക് പറ്റുന്നില്ല. ആണല്ലേ? ഇതേ വോയിസ് എന്ന് പറയും, അതിനേക്കാൾ നല്ല വോയിസ് എന്ന് പറയണം. എന്നാലേ അവരാരെങ്കിലും മൂലക്കിരുന്ന് കേൾക്കുകയാണെങ്കിൽ നമ്മളെ വിളിക്കും.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
2: ഓ, ഞാൻ സ്ഥിരം കേൾക്കാം. രാവിലെ 6 മണിക്ക് എത്തിയിട്ട് രാത്രി 11 മണിക്ക് ഓഫ് ചെയ്യുന്നു. അതുവരെ ഞാൻ കേൾക്കും.
1: ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഏതാ?
2: എനിക്ക് പോക്കുവയില്. പിന്നെ രാത്രി
0: അത്രമേലിഷ്ടം.
2: അത്രമേലിഷ്ടം എനിക്ക് ഒരുപാട് ഓർമ്മ. കാര്യം വീഴുന്നേ തന്നെ എനിക്ക് അത്ര എല്ലാം ഓർമ്മ നിൽക്കില്ല.
0: ഒരേ ഒരു താരം ഞാൻ പറഞ്ഞുതരാം. അത്രമേലിഷ്ടമുണ്ട്.
2: അതെ.
0: ഒറ്റക്കമ്പി നാദമുണ്ട്.
1: ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ടോ?
2: ക്രിസ്മസ് ഇല്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ.
0: ഒറ്റയ്ക്ക് ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴാണ് ക്രിസ്തു കാണാൻ വരുന്നത് എന്ന് മറന്നുപോകരുത്.
2: ഇല്ല, നമ്മുടെ മെനഞ്ഞാന്ന് മറ്റവരുടെ പള്ളി പോയിട്ട് രാത്രി 6 മണിക്ക് പോയിട്ട് അവിടെ നിന്ന് 12 മണിയായി. അതുവരെ പള്ളിയിലിരുന്നു.
0: ഓ ഓ,
1: മക്കളുടെ വീട്ടിലൊന്നും പോകൂലേ?
2: ഞാൻ അങ്ങനെ പോകൂല. എനിക്ക് അവിടെ റോഡിലൊരു പിന്നെ വീട്ടില് ക്ലീനിങ് ഉണ്ട്. അപ്പോഴും പോകുമ്പോഴേ ഞാൻ ഇവരെ വീട്ടിൽ പോകുള്ളൂ. കുറച്ച് ദൂരം പോകണം മോന്റെ മോളെ വീട്.
0: അപ്പൊ ഒരുപാട് ദൂരമല്ല, ഏതാണ്ട് ഒരു അധികം അല്ലേ?
2: ഒരു 2 കിലോമീറ്റർ
0: അത്രേ ഉള്ളൂ.
2: അത്ര ദൂരേ ഉള്ളൂ.
0: ഓരോ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുന്നതൊക്കെ കാസർഗോഡും കുമരകത്തും ഒക്കെ ആവുമ്പോഴത്തേ ഇവിടെ 2 കിലോമീറ്റർ.
2: എന്നാ പിന്നെ അങ്ങനെ ജോലിക്ക് പോകുമ്പോഴേ മോളത്തിന് കാണുള്ളൂ. മോൻ മാസത്തിലൊരിക്ക ആഴ്ചയിലൊരിക്കൊക്കെ മോൻ വരുവുള്ളൂ. പിന്നെ കഴിച്ചാ മോള്? ഇന്ന് പോയില്ല മക്കളെ, എന്നും ഇല്ല. ആഴ്ചയിൽ ഒരു ദിവസേ ഉള്ളൂ. പിന്നെ ആശുപത്രിയിൽ കൂട്ടിരിക്കുക, ആരെങ്കിലും വിളിക്കണമെങ്കിൽ അങ്ങനെ പോവും.
0: അതൊരു നല്ല അങ്ങനെയുണ്ടല്ലേ? അതൊരു നല്ല ഒരു സർവീസാണ്. ഒരു ജോലി എന്ന് പറയുന്നതിനേക്കാൾ ഒരു വലിയ സേവനമാണ് അതല്ലേ? അതൊരു കൊള്ളാവുന്ന കാര്യമാണ്.
2: അങ്ങനെയും പോകുന്നത് അവിടെ ചെന്ന് കൊറേ ആൾക്കാരെ കൂട്ട് എനിക്ക് കിട്ടി. അത് അവര് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന നല്ല സ്നേഹമുള്ള ഒരു ചേച്ചിയാണ്. പക്ഷെ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിണ്ടേന്ന് സംസാരിക്കുന്നില്ല. ഒരു പ്രാവശ്യം കണ്ടുടനെ
0: കരുണാസായിക്ക് ഇതുപോലെ ആശുപത്രി ഉണ്ട്, ഇവിടെയും ഇങ്ങനെ പലപ്പോഴും കൊണ്ടുവരുമ്പോ ആരും കൂടെ ഇരിക്കാനില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ പല അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തെ ഇങ്ങനെ വിളിച്ചാ വരുമോ അല്ലേ? പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ആരെങ്കിലും കൂടെ ഇരിക്കാനില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാനും അതിനെ കുറിച്ച് ആലോചിച്ചത്. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ആ വിഷയം പിന്നാലെ സംസാരിക്കാം, തീർച്ചയായിട്ടും സംസാരിക്കാം.
1: ഹലോ,
0: ഏത് പാട്ടാ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്?
2: എനിക്ക് പാട്ട് വന്നിട്ട് ഞാന് സന്യാസി പുണ്യാശ്രമത്തിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ഞാൻ പറഞ്ഞു. സിനിമയുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ.
0: വയലാർ രാമവർമ്മയുടെ രചന എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ചെമ്പരത്തി എന്ന സിനിമയാണോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട്. ഇതൊക്കെ ലേഖ
2: ചെമ്പരത്തി അല്ല, ചെമ്പരത്തി
0: ലേഖ മാഡം ആണെങ്കിൽ ഇതൊക്കെ വളരെ കാര്യമായിട്ട് എന്ത്
2: ചെയ്യാം.
0: അതെ അതെ അതെ അതെ, എല്ലാ വരികളും ഇപ്പൊ കാണാതെ പറയും. സംഗീത സംവിധായകൻ രാജഹംസം എന്ന് പറയുന്ന ചിത്രത്തിലെയാണ് ഈ ചെമ്പരത്തിയിലെ എന്താണ് ചക്രവർത്തിനി നീ, അത് ആണെന്നാണ് എന്റെ. സന്യാസിനി പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ചക്രവർത്തിനി വന്നത് കൊണ്ടാണ്. ഞാന് മോശമൊന്നുമല്ല, മനസ്സിലായ കണ്ടാ കണ്ടാ നമുക്ക്
2: ആണല്ലേ,
0: നമുക്കൊരു ചെറിയ അബദ്ധം പറ്റി. എന്താണ് രാജഹംസം പറയുന്നതിന് വരും ചെമ്പരത്തി ആയി പോയി, നമ്മളെപ്പോഴും തലയിൽ വെക്കുന്നതായ അതായത് അഭിനയിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്.
2: സ്വാമി അയ്യപ്പൻ, പിന്നെ ദേവി ഭഗവത്മയം, പാട്ടിന്റെ പാലാരി സിനിമ ഓഗസ്റ്റ് 19.
1: പോക്കോ എല്ലാം ആദ്യമായിട്ടാണോ?
2: ഇല്ല മക്കളെ, ആന്റി കുറെ നാള് ഒരു 7-8 മാസം കൊണ്ട് വിളിക്കുന്നു.
0: ഈ ഓഗസ്റ്റ് 19 എന്ത് വേഷമായിരുന്നു? പിന്നെന്താ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് നല്ലതല്ലേ? അത് നല്ല വീട്ടിൽ തന്നെ ഇരിക്കാൻ
2: ഉഷാറാണ്.
0: ഒരു പ്രശ്നമുണ്ടല്ലേ,
2: ആറേഴ് വർഷം കൊണ്ട് ഞാൻ പോണില്ല.
0: ഓക്കെ ഓക്കെ.
2: ഇപ്പോഴും സാറ് വിളിച്ച് സജി സാറിന്റെ ഇപ്പം പുതിയൊരു സീരിയല് തുടങ്ങി.
0: വളരെ സന്തോഷം, വളരെ സന്തോഷം ഇത്രയും പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇത്രയും സീരിയലിലും സിനിമയിലും അഭിനയിച്ചിട്ടുള്ള
2: 2-3 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു.
0: പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഈ തീർത്ഥ സ്കൂൾ വിദ്യാർത്ഥിനി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് സംസാരിക്കാനൊക്കെ വലിയ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരുപാട് പേര് വിളിച്ചു, പലരും പരാതിയും പറഞ്ഞു കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മൊബൈലില് എന്റെ പേഴ്സണൽ മൊബൈലില് മെസ്സേജ് ഒക്കെ ഇട്ടു, ഫോൺ എടുക്കുന്നു ഇല്ലയോ കണ്ടറിയണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഭയങ്കരമായ സന്തോഷം. അപ്പൊ പാട്ടിലേക്ക് ഞങ്ങള് മെല്ലെ പോവാം. അപ്പൊ തീർത്ഥ, ഇന്നത്തെ പോക്കുവയില് നമുക്ക് വിട പറയാനുള്ള സമയമാവുന്നു അല്ലേ? വളരെ പെട്ടെന്നാണ് സമയം പോയത്, നമ്മൾ വന്നിരുന്നത് അറിഞ്ഞില്ല. ഇപ്പൊ ഇതാ 4:30 ആവാൻ പോകുന്നു, എത്രയോ ആളുകളോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നതെന്ന് പറഞ്ഞാല്, ഈ കളരി പഠിക്കാൻ പോയി, അതൊരു താല്പര്യത്തോടെ പഠിക്കണം, അത് പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ടായി, എന്താണ് മോളുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ആളുകളോട് തീർത്ഥയ്ക്ക് പറയേണ്ടത് എന്താണ്?
1: എന്തെങ്കിലും നമ്മൾ ആയോധന കല പഠിക്കുമ്പോൾ നമ്മൾ അത് താല്പര്യത്തോടെ പഠിക്കണം, അല്ലാതെ ആർക്കും വേണ്ടിയല്ല പഠിക്കാനുള്ളത്, നമുക്ക് തോന്നണം. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നല്ല മാറ്റം കാണും. നമ്മളത് പഠിക്കുന്നു, അത് നന്നായിട്ട് നമ്മൾ ചെയ്തു എന്ന് തോന്നും നമുക്ക്. അങ്ങനെ ഒരു ആത്മവിശ്വാസം നമ്മളുടെ മനസ്സിലുണ്ടാവും.
0: ഇത് കേൾക്കുമ്പം ഈ ആർക്കോ ഇട്ട് കൊള്ളുന്ന പോലെ തോന്നുന്നു. എന്താണെന്നറിയാമോ, താല്പര്യത്തോടെ പഠിക്കണം. പല രക്ഷാകർത്താക്കളും കുട്ടികളെ എന്താണ് കൊണ്ടാക്കും, അധികം അത് താല്പര്യത്തോടെ രക്ഷാകർത്താക്കൾക്ക് വേണ്ടി പഠിക്കും, അല്ലെ വേറെ ആർക്കോ വേണ്ടി പഠിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കോ ഇട്ട് കൊള്ളുന്ന പോലെ തോന്നുന്നു എന്ന് പറയുന്നൊരു കാര്യം അതാണ്. പക്ഷെ അത് വളരെ കറക്റ്റാണ് അല്ലേ തീർത്ഥ പറഞ്ഞത്, താല്പര്യത്തോടെ. അത് എന്ത് കാര്യമായാലും, കരാട്ടയായാലും എന്തായാലും, അത് താല്പര്യത്തോടെ പഠിക്കണം എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അത് ശരിയാണ്. എല്ലാവരോടും മറ്റു കൂട്ടുകാരോടും കാര്യത്തിലൂടെയൊക്കെ എന്തെങ്കിലും അല്ല ഈ അതായത് പഠിക്കുന്ന കാര്യത്തിൽ ഈ എന്താണ് വേറെ പറയേണ്ടത്? ഇപ്പം ഈ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ നല്ല പക്വതയുള്ളൊരു കുട്ടിയെ പോലെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പ്രായത്തിലുള്ള സുഹൃത്തുക്കളോടും ഇത് കേൾക്കുന്ന ശ്രോതാക്കളായ കുട്ടികളോടും ഒക്കെ എന്താ പറയേണ്ടത്?
1: നമ്മള് ഇത് നമ്മള് എന്നെ കണ്ടെന്ന് ഞാൻ പറയൂല,
0: എല്ലാരും
1: ഇത് പഠിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്കത് പഠിച്ച് കഴിയുമ്പോ മനസ്സിലാവും, അത് നമ്മൾ അതിലോട്ട് നമുക്ക് ഒരു ശ്രദ്ധ വരും, നമുക്ക് അത് കൂടുതൽ പഠിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് എല്ലാരും പഠിക്കണം.
0: ശ്രദ്ധയെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഇത് പഠിക്കുന്നത് കൊണ്ട് ശ്രദ്ധ വരുന്നത്, ആ ശ്രദ്ധ നമ്മളെ മറ്റ് പഠന കാര്യങ്ങളിലും അതേ ശ്രദ്ധ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ടോ?
1: ഓ
0: ഉണ്ട് അല്ലേ. ഓ അപ്പൊ പിന്നെ തീർച്ചയായിട്ടും കുട്ടികൾ പഠിക്കുക തന്നെ വേണം. അത് കളരി അല്ലെങ്കിൽ കരാട്ടയിൽ ഏതായാലും അവരവർക്ക് താല്പര്യമുള്ളത് ഇഷ്ടപ്പെട്ടത് എന്തായാലും പഠിക്കുക തന്നെ വേണം. അത് ഒരുപക്ഷെ കൂടുതൽ ഇത് ഞാൻ ഒരു കാര്യം കൂടെ രക്ഷകർത്താക്കളൊക്കെ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ മോളോട് ചോദിക്കുന്നത്. ഈ ഇങ്ങനെ കരാട്ടയൊക്കെ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത് കൂടാതെ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, എല്ലാ രക്ഷകർത്താക്കളുടെയും പരാതി എന്ന് പറയുന്നത് കുട്ടി എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, മൊബൈലിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. തീർത്ഥ ഇത് കളരി പഠിക്കാൻ പോയതുകൊണ്ട് ഈ മൊബൈലിൽ ഉപയോഗിക്കുന്ന സമയം കുറയാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ അതിനെ കുറിച്ചൊന്ന് പറയേ.
1: നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലോട്ട് തോന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധ കൂടുന്നു. അപ്പൊ നമുക്ക് പഠിക്കുന്നതിലോട്ടും നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതിലോട്ടും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ ഫോണ് തോന്നൂല, സമയം കൂടുതൽ കുറഞ്ഞു കിട്ടും നമ്മള്
0: ഫോൺ ഉപയോഗിക്കുന്നതിന്റെ. ഭയങ്കര വലിയ വലിയ സന്ദേശമാണ്. തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും ഇത് കേൾക്കട്ടെ, എല്ലാ കുട്ടികളും ഇത് കേൾക്കട്ടെ. പഠനം കഴിഞ്ഞ് വീട്ടിലെത്തി മൊബൈലിൽ അടയിരിക്കുന്നു എന്ന് പരാതിയൊക്കെ മാറാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ശ്രദ്ധ തിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു സന്ദേശം എല്ലാ ശ്രോതാക്കൾക്കും കൊടുക്കുന്നതിലേക്ക് വേണ്ടി കൂടെയാണ് ഇന്ന് ഈ പ്രത്യേക പോക്കുവെയിലിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തീർത്ഥയെ കളരിയുടെ കാര്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനും കുട്ടികൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. ശ്രോതാക്കളുമായിട്ട് നമുക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു, ചിരിക്കാൻ കഴിഞ്ഞു, പാട്ട് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാ ശ്രോതാക്കളോടും ഇന്നത്തെ പോക്കുവെയിൽ നിന്ന് നമുക്ക് എന്തു പറയാം, ഗുഡ് ബൈ പറയാം. ഒരിക്കൽ കൂടെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഗുഡ് ബൈ പറയുന്നു, അതുപോലെ തന്നെ ഒരുമിച്ച് ക്രിസ്മസ് ആശംസകൾ പറയുന്നു നമ്മുടെ രണ്ടുപേരും ചേർന്ന്. പ്രിയ ശ്രോതാക്കളെ, എന്റെയും തീർത്ഥയുടെയും ഇന്നത്തെ പോക്കുവെയിലിന്റെ അവസാന ഭാഗമായി ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോട് പറയുന്നു, ഗുഡ് ബൈ, ഹാപ്പി ക്രിസ്മസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കേരളത്തിൻ്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് അനന്തപുരിയെ വെളിച്ചത്തിലേക്ക് നയിച്ച പവർ ഹൌസിനെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കിഴക്കേക്കോട്ടയിൽ നിന്ന് തമ്പാനൂരിലേക്ക് സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും സുപരിചിതമായ പേരാണ് പവർ ഹൌസ്. ഇന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രധാന ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ഈ പ്രദേശം തിരക്കേറിയ ഒരു നഗരവീഥിയുടെ ഭാഗം മാത്രമാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഈ കെട്ടിടത്തിനും അതിനെ ചുറ്റിപ്പറ്റിയ പ്രദേശത്തിനും പിന്നിൽ കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിലൊന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അനന്തപുരിയുടെ ഇരുണ്ട രാത്രികളെ ആദ്യമായി വൈദ്യുതിയുടെ വെളിച്ചം കൊണ്ട് മാറ്റിമറിച്ച സ്ഥലമാണ് ഇന്നത്തെ ഈ പവർ ഹൌസ്. 2029 നൂറാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങുന്ന ഈ ചരിത്ര സ്മാരകം ഒരു സർക്കാർ ഓഫീസിനേക്കാൾ എത്രയോ വലുതാണ്. കേരളത്തിന്റെ വൈദ്യുതീകരണ ചരിത്രം ആരംഭിച്ച ഇടങ്ങളിലൊന്നാണ് അത്. കേരളത്തിൽ വൈദ്യുതിയുടെ കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്തല്ല. 1900 മൂന്നാറിലെ കണ്ണൻദേവൻ തേയിലത്തോട്ടങ്ങളിൽ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ച ചെറിയ ജലവൈദ്യുത പദ്ധതിയിലൂടെയാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. എന്നാൽ അത് പൊതുജനങ്ങൾക്കുള്ള വൈദ്യുതി വിതരണമല്ലായിരുന്നു, സ്വകാര്യ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള സംവിധാനമായിരുന്നു. അതേസമയം തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇന്നും എണ്ണവിളക്കുകളുടെയും ഗ്യാസ് വിളക്കുകളുടെയും കാലഘട്ടത്തിലായിരുന്നു. 20th century രണ്ടാം ദശകത്തിന്റെ അവസാനത്തോടെ ലോകം വൈദ്യുതിയുടെ യുഗത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വ്യവസായവൽക്കരണത്തിനും നഗരവികസനത്തിനും വൈദ്യുതി അനിവാര്യമാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിരുന്നു. മഹാറാണി സീതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ സർക്കാർ തലസ്ഥാന നഗരിയെ എത്രയും വേഗം വൈദ്യുതീകരിക്കണമെന്ന തീരുമാനം കൈക്കൊണ്ടു. അതോടൊപ്പം തന്നെ പള്ളിവാസലിൽ വലിയ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. എന്നാൽ മലനിരകളിൽ നിർമ്മിക്കേണ്ട പദ്ധതി പൂർത്തിയാകാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് വ്യക്തമായി. അതിനാൽ അതുവരെ കാത്തിരിക്കാതെ താൽക്കാലികമായെങ്കിലും നഗരത്തിന് വൈദ്യുതി ലഭ്യമാക്കാൻ ഒരു ഓയിൽ എഞ്ചിൻ പവർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 1927 ഈ നിർണായക തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. തമ്പാനൂരിനും കിഴക്കേക്കോട്ടയ്ക്കുമിടയിലുള്ള മേലേ പഴവങ്ങാടി പ്രദേശം പവർ സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ആ പ്രദേശം തന്നെ പവർ ഹൌസ് റോഡ് എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. 1928 March 17 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയായി കണക്കാക്കപ്പെട്ട 3 ഓയിൽ എഞ്ചിൻ ജനറേറ്ററുകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തു. തൂത്തുക്കുടി തുറമുഖത്തിറക്കിയ ഈ ഭീമൻ യന്ത്രങ്ങൾ കരമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചത് അക്കാലത്തെ ഒരു വലിയ എഞ്ചിനീയറിംഗ് നേട്ടമായിരുന്നു. 1929 പവർ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമായി. 3 ഓയിൽ എഞ്ചിൻ ജനറേറ്ററുകൾ ചേർന്നായിരുന്നു ആദ്യഘട്ട വൈദ്യുതി ഉൽപാദനം. അന്നത്തെ നിലവാരത്തിൽ ഇത് അത്യാധുനിക സംവിധാനമായിരുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചതോടെ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറി തുടങ്ങി. അതുവരെ സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ടിൽ മുങ്ങിയിരുന്ന നഗരവീഥികൾ ആദ്യമായി വൈദ്യുതിയുടെ വെളിച്ചത്തിൽ തെളിഞ്ഞു. സർക്കാർ ഓഫീസുകൾ, ജനറൽ ആശുപത്രി, രാജകൊട്ടാര സമുച്ചയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുറമെ നൂറുകണക്കിന് തെരുവ് വിളക്കുകൾക്കും ഈ പവർ ഹൌസ് ജീവൻ നൽകി. രാത്രിയിൽ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് വെറും വെളിച്ചമല്ലായിരുന്നു, ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭരണനിർവഹണം, വ്യാപാരം, സാമൂഹിക ജീവിതം എല്ലാ മേഖലകളെയും ഈ മാറ്റം പതിയെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇതൊരു വൈദ്യുതി നിലയം മാത്രമായിരുന്നില്ല, ആധുനിക തിരുവനന്തപുരത്തിന്റെ ജന്മസ്ഥലങ്ങളിലൊന്നായിരുന്നു അത്. നഗരവികസനമെന്ന ആശയം തന്നെ പുതിയ രൂപം കൈക്കൊണ്ടത് ഈ കാലഘട്ടത്തിലാണ്. വൈദ്യുതി ലഭ്യമായതോടെ ആശുപത്രികളിലെ ചികിത്സ കൂടുതൽ കാര്യക്ഷമമായി. സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തന സമയം വർദ്ധിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ രാത്രിയിലും പ്രവർത്തിക്കാൻ തുടങ്ങി. പൊതുസ്ഥലങ്ങളിലെ വെളിച്ചം നഗരത്തിന്റെ സുരക്ഷയും സാമൂഹിക ജീവിതവും മെച്ചപ്പെടുത്തി. ഇതിനിടെ മലനിരകളിലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരുന്നു. മഹാറാണി സേതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ് കണ്ണൻദേവൻ കമ്പനിയുമായുണ്ടായിരുന്ന ദീർഘകാല ജല അവകാശ തർക്കം പരിഹരിച്ചത്. അതാണ് പിന്നീട് പള്ളിവാസൽ പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള വഴി തുറന്നതും. 1940 പള്ളിവാസൽ ജലവൈദ്യുത നിലയം പ്രവർത്തനമാരംഭിച്ചതോടെ തിരുവിതാംകൂറിന്റെ വൈദ്യുതി ചരിത്രത്തിൽ പുതിയ അധ്യായം ആരംഭിച്ചു. പിന്നീട് ശങ്കുളം, പന്നിയാർ, ഇടുക്കി തുടങ്ങിയ വലിയ ജലവൈദ്യുത പദ്ധതികൾ വന്നതോടെ സംസ്ഥാനത്തിന്റെ ഊർജ്ജോൽപാദനം അതിവേഗം വളർന്നു. പള്ളിവാസലും പിന്നീട് ദേശീയ വൈദ്യുതി ഗ്രിഡും നിലവിൽ വന്നതോടെ തിരുവനന്തപുരത്തെ ഈ ആദ്യകാല ഡീസൽ പവർ സ്റ്റേഷന്റെ പ്രാധാന്യം വൈദ്യുതി ഉൽപ്പാദനത്തിൽ കുറഞ്ഞെങ്കിലും അതിന്റെ ചരിത്രമൂല്യം വർദ്ധിച്ചുകൊണ്ടായിരുന്നു. കേരളത്തിന്റെ വൈദ്യുതീകരണ യാത്രയിലെ ആദ്യകാല ധീരപരീക്ഷണങ്ങളുടെ സാക്ഷിയായി ആ കെട്ടിടം ഇന്നും നിലകൊള്ളുന്നു. കാലം മാറി, ജനറേറ്ററുകളുടെ ഇരമ്പൽ നിലച്ചു, സാങ്കേതികവിദ്യ അതിവേഗം വളർന്നു. എന്നാൽ ഒരിക്കൽ അനന്തപുരിയുടെ രാത്രികളെ ആദ്യമായി പ്രകാശിപ്പിച്ച ആ സ്ഥലത്തിന്റെ ചരിത്രം ഇന്നും ഓരോ ഇഷ്ടികയിലും രേഖപ്പെട്ടു കിടക്കുന്നു. ഇന്ന് പവർ ഹൌസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് KSEB ഓഫീസുകളാണ്. എന്നാൽ അതിനുമപ്പുറം അത് കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിലെ ഒരു ജീവിക്കുന്ന മ്യൂസിയമാണ്. വൈദ്യുതി ഒരു സൗകര്യമല്ല, സാമൂഹിക പുരോഗതിയുടെ അടിത്തറയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകം കൂടിയാണത്. 2029 ഈ പവർ ഹൌസ് അതിന്റെ ശതാബ്ദിയിലേക്ക് കടക്കുമ്പോൾ 100 വർഷം മുൻപ് കുറച്ച് ജനറേറ്ററുകളുടെ മുഴക്കത്തിൽ ആരംഭിച്ച ഒരു സ്വപ്നം ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന മഹത്തായ വൈദ്യുതി ശൃംഖലയായി വളർന്നിരിക്കുന്നു. ആ ചരിത്രം ഓർക്കുമ്പോൾ പവർ ഹൌസ് എന്നത് ഒരു പഴയ കെട്ടിടത്തിന്റെ പേരല്ല, അനന്തപുരി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കെടുത്ത ആദ്യ നിർണായക ചുവടുവയ്പ്പിന്റെ പേരാണ്.
2: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

പ്രകൃതിയുടെ ഒട്ടനവധി വിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മണ്ണാണ് നമ്മുടെ ഭൂമി. എന്നാൽ പ്രകൃതിയും മനുഷ്യന്റെ അസാധാരണമായ ബുദ്ധിശക്തിയും കൈകോർത്തപ്പോൾ ഭൂമിയുടെ അടിത്തട്ടിൽ രൂപപ്പെട്ട ഒരു വിസ്മയമുണ്ട്. അമേരിക്കയിലെ വിർജീനിയയിലുള്ള ലോകപ്രസിദ്ധമായ ലൂറെ കേവൻസ്, ആയിരക്കണക്കിന് വർഷങ്ങളായി മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ധാതുക്കൾ കലർന്ന വെള്ളം തുള്ളിത്തുള്ളിയായി വീണുറഞ്ഞുണ്ടായ വിചിത്രമായ പല രൂപങ്ങളും ശിലകളും നിറഞ്ഞ ഒരു ഭൂഗർഭ ചുണ്ണാമ്പുകല്ല് ഗുഹയാണിത്. എന്നാൽ ഈ ഗുഹയെ ലോകപ്രശസ്തമാക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, മറിച്ച് ആ ഗുഹാന്തർഭാഗത്തു നിന്നൊഴുകിയെത്തുന്ന മനോഹരമായ ഒരു സംഗീതമാണ്. ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതോപകരണമായ ദ ഗ്രേറ്റ് സ്റ്റാലക്ടൈറ്റ് ഓർഗൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയ്ക്കുള്ളിലാണ്. ഒരു ചെറിയ മുറിയിലോ സ്റ്റേജിലോ ഒതുങ്ങുന്ന ഒന്നല്ല ഈ ഉപകരണം. ഏകദേശം 3.5 ഏക്കറോളം വരുന്ന വിശാലമായ ഗുഹയ്ക്കുള്ളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഈ അതിശയകരമായ സംഗീത വിരുന്ന് നിർമ്മിച്ചതിനു പിന്നിൽ ലേലാൻ ഡബ്ല്യു സ്പ്രിംഗിൾ എന്ന ശാസ്ത്രജ്ഞന്റെ അപൂർവമായ ദീർഘവീക്ഷണമുണ്ട്. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിൽ ഗണിതശാസ്ത്രജ്ഞനും ഇലക്ട്രോണിക് ശാസ്ത്രജ്ഞനുമായിരുന്ന ലേലാൻഡ് 1954 തന്റെ മകനോടൊപ്പം ഈ ഗുഹ സന്ദർശിക്കാനെത്തി. അക്കാലത്ത് ഗുഹയിലെ ഗൈഡുകൾ സഞ്ചാരികളെ ആകർഷിക്കാൻ അവിടുത്തെ പാറകളിൽ ചെറിയ കൈവിരലുകളോ തടികളോ കൊണ്ട് തട്ടി അവയിൽ നിന്നുണ്ടാകുന്ന ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഓരോ പാറയിൽ തട്ടുമ്പോഴും വ്യത്യസ്ത നാദമാണ് വന്നിരുന്നത്. ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്ന ലേലാൻഡിന്റെ ഉള്ളിൽ ഈ അനുഭവം വലിയൊരു ചിന്തയ്ക്ക് തിരികൊളുത്തി. എന്തുകൊണ്ട് ഈ ഗുഹയെ മുഴുവനായി ഒരു സംഗീതോപകരണമാക്കി മാറ്റിക്കൂടാ? തുടർന്ന് 3 വർഷത്തോളം കഠിനമായി പരിശ്രമിച്ചാണ് അദ്ദേഹം ഈ ആശയം യാഥാർത്ഥ്യമാക്കിയത്. ഗുഹയുടെ 3.5 ഏക്കർ ചുറ്റളവിൽ നടന്ന് ട്യൂണിംഗ് ഫോർക്കുകളുടെ സഹായത്തോടെ ഓരോ പാറയും തട്ടിനോക്കി കൃത്യമായ സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന 37 സ്റ്റാലക്ടൈറ്റ് പാറകൾ അദ്ദേഹം കണ്ടെത്തി. ഇതിൽ പല പാറകളും കൃത്യമായ സംഗീത സ്വരത്തിലേക്ക് എത്തിക്കാൻ അവയുടെ അരികുകൾ വളരെ ശ്രദ്ധയോടെ ചെറുതായി ചെത്തി മിനുക്കുക പോലും ചെയ്തു അദ്ദേഹം. സാധാരണ ഓർഗനുകളിൽ കാറ്റ് പൈപ്പുകളിലൂടെ കടത്തിവിട്ടാണ് ശബ്ദമുണ്ടാക്കുന്നത്. എങ്കിലിവിടെ പൈപ്പുകൾക്ക് പകരം പ്രകൃതിദത്തമായ പാറകളാണ് നാദമുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഗുഹയുടെ ഒത്ത നടുവിലായി പിയാനോയുടേതുപോലുള്ള ഒരു കീബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൽ 4 നിരകളിലായാണ് കീകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗുഹയിൽ കണ്ടെത്തിയ 37 പാറകളുടെ അടുത്തായി റബ്ബർ കൊണ്ടുള്ള ചെറിയ ചുറ്റികകളും വൈദ്യുതകാന്തിക സ്വിച്ചുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വിച്ചുകളെല്ലാം നീളമുള്ള വയറുകൾ വഴി പ്രധാന കീബോർഡുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കീബോർഡിലൊരു കീ അമർത്തുമ്പോൾ അതിൽ നിന്നും ഒരു വൈദ്യുത സിഗ്നൽ ഗുഹയുടെ ഏതോ ഒരു കോണിലുള്ള നിർദ്ദിഷ്ട പാറയുടെ അടുത്തേക്ക് പായുന്നു. ഉടൻ തന്നെ അവിടെയുള്ള റബ്ബർ ചുറ്റിക ആ പാറയിൽ പതുക്കെയൊന്ന് തട്ടുകയും അതിൽ നിന്ന് മനോഹരമായ ഒരു നാദമുയരുകയും ചെയ്യും. വ്യത്യസ്ത കീകളമർത്തുമ്പോൾ ഗുഹയുടെ പല ഭാഗങ്ങളിൽ നിന്നായി വ്യത്യസ്ത സ്വരങ്ങൾ പുറപ്പെടും. ഗുഹയ്ക്കുള്ളിലെ പാറകളുടെ പ്രത്യേക ഘടന കാരണം ഈ ശബ്ദം ഒട്ടും മുഴക്കമില്ലാതെ വളരെ വ്യക്തതയോടെ ഗുഹയിൽ എവിടെ നിന്ന് നോക്കിയാലും ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. പണ്ടുകാലത്ത് ലേലാൻഡ് സ്പ്രിംഗിൾ തന്നെയായിരുന്നു ഇത് നേരിട്ട് വായിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇതൊരു അത്യാധുനിക ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പഴയ മ്യൂസിക് ബോക്സുകൾ പ്രവർത്തിക്കുന്നതുപോലെ കമ്പ്യൂട്ടർ സഹായത്തോടെ സ്വയം പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ ക്രമീകരണം. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച നാദത്തെ മനുഷ്യന്റെ സാങ്കേതിക വിദ്യയുമായി കോർത്തിണക്കിയ ഈ അദ്ഭുത ഉപകരണം ഗുഹ സന്ദർശിക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് സഞ്ചാരികൾക്കായി ഇന്നും ഭൂമിയുടെ അടിത്തട്ടിൽ മനോഹരമായ സംഗീതം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നതിൽ സംശയമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാസ്ത്ര കൗതുകം.
1: ബഹിരാകാശത്ത് കോടിക്കണക്കിന് കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന അതിവിശാലമായ പൊടിപടലങ്ങളുടെയും വാതകങ്ങളുടെയും മഹാസാമ്രാജ്യമായ നെബുലകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ വിസ്മയങ്ങളിലൊന്നാണ്. പ്രധാനമായും ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങളും പ്രപഞ്ചധൂളികളും അടങ്ങിയ ഈ മേഖലകൾ പ്രപഞ്ചത്തിന്റെ ജനനത്തിന്റെയും മരണത്തിന്റെയും നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിസ്മയ കാഴ്ചകളാണ്. പ്രപഞ്ചത്തിൽ പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് ഈ നെബുലകൾക്കുള്ളിൽ വച്ചാണ്. അതുകൊണ്ടുതന്നെ ഇവയെ നക്ഷത്രങ്ങളുടെ നഴ്സറി എന്ന് വിളിക്കാറുണ്ട്. നെബുലകളിലെ വാതകങ്ങളും പൊടിയും ഗുരുത്വാകർഷണം മൂലം പരസ്പരം ശക്തമായി ആകർഷിക്കപ്പെടുകയും അവ ഒന്നിച്ചു ചേർന്ന് സാന്ദ്രതയേറി വലിയ ചൂടുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത്. ചില നെബുലകൾ നക്ഷത്രങ്ങളുടെ ജനനത്തിന് കാരണമാകുമ്പോൾ മറ്റു ചില നെബുലകൾ നക്ഷത്രങ്ങളുടെ മരണത്തിലൂടെയാണ്.

0: രൂപപ്പെടുന്നത്. ഇത് മറ്റൊരു പ്രപഞ്ച സത്യമാണ്. സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ അവയുടെ ആയുസിന്റെ അവസാനഘട്ടങ്ങളിൽ പുറന്തള്ളുന്ന വാതകങ്ങൾ വഴിയും വലിയ നക്ഷത്രങ്ങൾ സൂപ്പർനോവ എന്ന വൻ സ്ഫോടനത്തിലൂടെ തകരുമ്പോഴും അതിമനോഹരമായ നെബുലകൾ ഉണ്ടാകാറുണ്ട്. ഹബിൾ, ജെയിംസ് വെബ് തുടങ്ങിയ അത്യാധുനിക ബഹിരാകാശ ദൂരദർശിനികൾ പകർത്തിയ ചിത്രങ്ങളിലൂടെയാണ് അതിശയിപ്പിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള നെബുലകളെ നാം ഇന്ന് കാണുന്നത്. രാത്രി ആകാശത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒറിയോൺ നെബുല, പ്രശസ്തമായ പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ ഉൾക്കൊള്ളുന്ന ഈഗിൾ നെബുല എന്നിവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ചുരുക്കത്തിൽ, കോസ്മിക് വംശാവലിയുടെയും പ്രപഞ്ചപരിണാമത്തിന്റെയും നിത്യഹരിത പ്രകൃതി ദൃശ്യങ്ങളാണ് ഓരോ നെബുലകളും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: നിങ്ങൾക്ക് നല്ല വാക്കു പറയുവാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾക്ക് നന്മയെ വരൂ. അത് കേട്ട് സന്തോഷിക്കുന്നവന്റെ ധന്യത പത്തിരട്ടിയായി അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കർമ്മം ഏറ്റെടുക്കരുത്, എന്നാൽ വാക്കു പാലിക്കണം. പൂക്കൾ കാഴ്ചയിൽ മനോഹരങ്ങളാണെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഗന്ധമില്ലെങ്കിൽ അവയ്ക്ക് എന്ത് ഗുണം? വെറുതെ ഉപദേശിക്കുന്നവരെ സൂക്ഷിക്കണം. ഭംഗിയുണ്ടാവുമെങ്കിലും അവ വീൺവാക്കുകളായിരിക്കും, വെറും നിഷ്പ്രയോജനങ്ങളായ വാക്കുകൾ. ഇത് ശ്രീബുദ്ധൻ പറഞ്ഞ വാക്കുകളാണ്. ആദ്യം പറഞ്ഞതുപോലെ, മറ്റൊരാൾക്ക് മനഃപ്രയാസത്തിന് ഇടം നൽകാത്ത വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ നല്ല വസ്തുക്കളും ഒരുവന് അധീനമായി തീരുന്നു. അങ്ങനെ ഈ ജന്മം തന്നെ സുഖകരമാകുന്നു. അടുത്ത ജന്മത്തിലും അതേ സുഖം അവനു ലഭിക്കുന്നു. അന്യരിൽ നിന്നുള്ള മധുര സംഭാഷണങ്ങൾ ധാരാളം കേട്ടുകേട്ട് അതിന്റെ ആനന്ദവും സുഖവും നന്നായി അറിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെ മറ്റുള്ളവരോട് നിശിതവും കയ്പേറിയതുമായ ഭാഷയിൽ സംസാരിക്കുന്നത് ഉചിതമാണോ? അവർ തന്നോട് കഠിന വചസ്സുകൾ പ്രയോഗിച്ചാൽ തോന്നുന്ന അതേ വ്യഥ തന്നെ താൻ അന്യരോട് അങ്ങനെ ചെയ്താൽ അവർക്കും അനുഭവപ്പെടുമെന്ന കാര്യം എന്തേ മറന്നുകളയുന്നു? സൗമ്യമായ മധുര ഭാഷ തന്റെ പക്കൽ തന്നെയുള്ളതറിയാം, നന്നായി തോന്നുകയും ചെയ്യും. എന്നാലും കടുത്ത വാക്കുകൾ മാത്രമേ പറയൂ. അങ്ങനെയുള്ളവൻ സ്വയം മൂഢനാവുകയാണ്. മധുര നിഷിന്തിയായ തേൻകനി കയ്യിലിരിക്കെ അവൻ കയ്പേറിയ പച്ചക്കായ തിരഞ്ഞു പിടിച്ചു തിന്നുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 31 ചോര ഞരമ്പുകളിലൂടെയാണ്. 1566 ജൂലൈ 31 അമേരിക്കയിലെ ആദിമ ജനവർഗങ്ങളുടെ മേൽ ക്രൂരതാണ്ഡവമാടിയ യൂറോപ്യർക്കെതിരെ ശബ്ദമുയർത്തുകയും അടിമത്തം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തുകയും ചെയ്ത ബർത്തലോമി ഡേലാ കാസ അന്തരിച്ചിരിക്കുന്നു. 1658 ജൂലൈ 31 ഔറംഗസീബ് സ്വയം പ്രഖ്യാപിത ചക്രവർത്തിയായിരിക്കുന്നു. 1959 ജൂലൈ 31 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെ, EMS മന്ത്രിസഭയെ ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മന്ത്രിസഭ സ്വീകരിച്ച പുരോഗമനപരമായ നടപടികൾ സംസ്ഥാനത്തെ പ്രതിലോമ രാഷ്ട്രീയ ശക്തികളെയും ജാതിമത സംഘടനകളെയും ഒത്തൊരുമിപ്പിച്ചു. അവർക്കറിയാമായിരുന്നു, പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ടാൽ പൊതുജനം തങ്ങളുടെ കൂടെ നിൽക്കുകയില്ല എന്ന്, ജാതിമത സംഘടനകൾക്ക് ആളെ കിട്ടില്ല എന്ന്. അതുകൊണ്ട് മാത്രം അവർ ഒത്തുകൂടി ജനാധിപത്യത്തെ കശാപ്പു ചെയ്തേ തീരൂ എന്നവർ തീരുമാനിച്ചു. KPCC പ്രസിഡന്റായിരുന്ന ആർ ശങ്കർ ഡൽഹിയിലെത്തി സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഗവർണറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. B. രാമകൃഷ്ണ റാവുവായിരുന്നു ഗവർണർ. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയാകെ തകർന്നിരിക്കുന്നു എന്ന് ഗവർണർ റിപ്പോർട്ട് നൽകി. ആയതിനെ തുടർന്ന് കേരള സർക്കാരിനെ ഡിസ്മിസ് ചെയ്തുകൊണ്ടും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുമുള്ള പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ, യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പു നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ജോനിത ഗാന്ധി ആലപിച്ച ഗാനം.

0: എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂട. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ?
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം അനുരാധ പുതുവാള ആലപിച്ച ഗാനം

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേ ഉള്ളൂ വായനശാലയെ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കവിതാ കൃഷ്ണമൂർത്തി ആലപിച്ച ഗാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശാന്തിരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്കു മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖദസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം.

ഇന്ദീവരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ. അതായിരുന്നു എന്റെ ഇതിഹാസം. അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ധ്വനി ദാനുശാലി പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം തുൾസികുമാർ ആലപിച്ച ഗാനം.

സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതേ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കായാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ സന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുന്നത് മിത്രങ്ങളിൽ നിന്നല്ല, ശത്രുക്കളിൽ നിന്നാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസൈ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം ജി ദേവരാജൻ, ആലാപനം KJ യേശുദാസ്.

കണി കാണും നേരം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മാർ.

ചിത്രം വീണ്ടും പ്രഭാതം. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്തതായി ലങ്കാദഹനം എന്ന ചിത്രത്തിലെ ഗാനം രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം PJ ജയചന്ദ്രൻ.

വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസ്.

ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിനു വേണ്ടി ONV രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം KJ യേശുദാസ്.

അടുത്ത ഗാനം ആകാശദൂത് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ONV. സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം KJ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം എന്റെ നന്ദിനി കുട്ടിക്ക് എന്ന ചിത്രത്തിൽ നിന്നും, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ, ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം ജയിൽ എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം എ എം രാജ, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

മിടുമിടുക്കി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം എസ് ബാബുരാജ് ഈണമിട്ട ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രിയ,

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് സി ജി ശാന്തകുമാർ എന്ന ബഹുമുഖ പ്രതിഭയെക്കുറിച്ച് കേൾക്കാം. കുട്ടിക്കാലത്താണ്, കൃത്യം പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുസ്തകങ്ങളും പരിഷത്ത് പ്രവർത്തനങ്ങളും തലയ്ക്ക് പിടിച്ച കാലം. സി ജി ശാന്തകുമാറിന് പരിഷത്ത് ഭവനിലേക്ക് ഒരു കുട്ടി കത്തെഴുതുന്നു. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ആയിരുന്നില്ല, ആരാധന മൂത്തെഴുതിയതാണ്. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ പറയുന്നു, നിനക്കൊരു കത്തുണ്ട്. നോക്കുമ്പോഴുണ്ട് മഞ്ഞ പോസ്റ്റ് കാർഡിൽ പച്ച മഷി കൊണ്ട് എഴുതിയ കത്ത്. ഒടുവിൽ ഒപ്പിട്ട് പേരെഴുതിയിരിക്കുന്നു, സി ജി ശാന്തകുമാർ. ലോകമൊക്കെ കീഴടക്കിയതുപോലെ തോന്നുമെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയായിരുന്നു. ആ കത്ത് ഞാൻ എത്ര കാലം സൂക്ഷിച്ചു, എത്ര കാലം കൊണ്ടു നടന്നു, ആരെയെല്ലാം കാണിച്ചു. രവിസാറ് KTSനോട് പറഞ്ഞ കമന്റായിരുന്നു രസം. സി ജി ഇതുവരെ നമുക്കൊരു കത്തെഴുതിയിട്ടില്ല. സി ജി എന്ന ബഹുമുഖ പ്രതിഭ, എന്നെപ്പോലൊരു കുട്ടിക്ക് കത്തെഴുതുക, വിശ്വസിക്കാനായില്ല. ബാലചന്ദ്രൻ സാർ പറഞ്ഞത് നിനക്കൊരു പ്രചോദനമാണെന്നാണ്. ശരിയായിരുന്നു. പിൽക്കാലത്ത് യൂണിയൻ കാർബൈഡ് കമ്പനി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എവറഡി ബാറ്ററി വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് റാലി നടത്തുകയും ചുവരുകളിലെ പരസ്യങ്ങളിൽ ടാറടിക്കുകയും ചെയ്ത കാലം. അതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഞാൻ. എന്തൊരാവേശമായിരുന്നു! അത്രയും ആവേശം നൽകാനുള്ള പ്രചോദനം സി ജി എനിക്കെഴുതിയ കത്തിനുണ്ടായിരുന്നു. സി ജിക്ക് പിന്നെ ഞാൻ കത്തുകൾ എഴുതിയിട്ടേയില്ല. ഭൂപ്രപഞ്ചം എന്ന ക്യാമ്പയിൻ നടക്കുന്ന കാലത്ത് സി ജിയുടെ ക്ലാസ് നേരിട്ട് കേട്ടു. സൗമ്യനായ ജ്ഞാനി, ശാസ്ത്രപണ്ഡിതൻ, അധ്യാപകൻ, എഴുത്തുകാരൻ, പ്രഗത്ഭനായ പഞ്ചായത്ത് പ്രസിഡന്റ്, റിപ്പോർട്ടർ, ഗ്രന്ഥകാരൻ, പത്രാധിപർ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കർമ്മനിരതനായ പ്രസിഡന്റ്, സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, ശ്രമിക് വിദ്യാപീഠത്തിന്റെ ഡയറക്ടർ, ഗ്രീൻ ബുക്സ് ചെയർമാൻ, അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ! ബഹുമുഖ പ്രതിഭയായിരുന്നു സി ജി ശാന്തകുമാർ.

ബഹുമുഖ പ്രതിഭ എന്നതിനേക്കാൾ സി ജി ശാന്തകുമാർ എന്ന വ്യക്തി ഒരു മനുഷ്യനായിരുന്നു. ഭൂമിയെ സ്നേഹിച്ച മനുഷ്യൻ, ആകാശത്തെയും അന്തരീക്ഷത്തെയും സ്നേഹിച്ച മനുഷ്യൻ. ശാസ്ത്രത്തിന്റെ ഭൂമികയിലൂടെ നടക്കുകയും നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ. കേരളത്തെയും കേരളത്തിന്റെ പച്ചപ്പിനെയും സ്നേഹിച്ച മനുഷ്യൻ. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ മനുഷ്യൻ. വീട്ടിലിരുന്ന് രാസപരീക്ഷണങ്ങൾ ചെയ്യാൻ കുട്ടികളോട് പറഞ്ഞ മനുഷ്യൻ. അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതിയ ആൾ. മൊത്തം മലയാളിയുടെയും സുഹൃത്ത്. അതായിരുന്നു സി ജി ശാന്തകുമാർ. എന്നാലാകട്ടെ, സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ സി ജി അത്ര കണ്ട് കേരളം വിലയിരുത്തിയിട്ടില്ല. ശാസ്ത്രബോധവും ശാസ്ത്രചിന്തയും സി ജിക്ക് ജീവിതചര്യ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ, അധ്യാപകൻ, ഗ്രാമീണൻ എന്നീ തട്ടകങ്ങളിൽ നിന്നാണ് സി ജി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആകാശങ്ങളിലേക്ക് നടന്നുകയറിയത്. കൺവെൻഷനലായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ സി ജി തയ്യാറായിരുന്നില്ല. പുതിയ പരീക്ഷണങ്ങൾ സി ജി ഏറ്റെടുത്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചരിത്രത്തിലെ തന്നെ മാറ്റിവെക്കാനാകാത്ത ഏടാണ് സി ജി ശാന്തകുമാർ പരിഷത്ത് സെക്രട്ടറിയായിരുന്നപ്പോൾ സംഘടിപ്പിച്ച പി ജി ക്യാമ്പ്.

അസാധാരണമായ ഒരു കൂട്ടായ്മയായിരുന്നു അത്. വാസ്തവത്തിൽ ആ ക്യാമ്പായിരുന്നു ജനകീയ പ്രവർത്തന ശൈലിയെന്ന ദിശാബോധം സംഭാവന ചെയ്തത്. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിനെന്ന മുദ്രാവാക്യത്തിലേക്ക് പരിഷത്തിനെ നയിച്ചതും സിജിയുടെ നേതൃത്വത്തിലെ പി ജി ക്യാമ്പ് തന്നെയായിരുന്നു. ശാസ്ത്രം ജനനന്മയ്ക്ക് എന്ന മുദ്രാവാക്യത്തെ സാധാരണ ജനങ്ങൾ വലിയ രീതിയിലാണ് ഏറ്റെടുത്തത്. അതവരെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവായിരുന്നു, പുതിയ വഴിത്താരയായിരുന്നു. പുസ്തകങ്ങൾ അന്വേഷിച്ച ആളുകൾ ചെല്ലുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളുടെ വീട്ടിലേക്ക് പരിഷത്ത് പുസ്തകങ്ങളുമായി എത്തി. അങ്ങനെയൊരു ശാസ്ത്ര പുസ്തക വായനാ വിപ്ലവം ലോകത്തൊരിടത്തും അതുവരെ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു സാംസ്കാരിക പ്രവർത്തനവും ആദ്യമായിട്ടായിരുന്നു. ശാസ്ത്രത്തെ അത്രത്തോളം ലളിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം. അതിലൂടെ മാത്രമേ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ജനതയെ മുക്തമാക്കാൻ കഴിയൂവെന്ന് സി ജി ഉറച്ചു വിശ്വസിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതേറ്റെടുക്കുകയും ചെയ്യും.

അതേറ്റെടുക്കുകയും ചെയ്തു. സാധാരണ ജനങ്ങളെ മുൻനിർത്തി ഇത്രയും ശാസ്ത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച മറ്റേത് പ്രസ്ഥാനമുണ്ടാവും ലോകത്തിൽ പരിഷത്തല്ലാതെ എന്നതിൽ അതിശയോക്തിയില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സമഗ്ര മേഖലകളിലും സി ജി ഉണ്ടായിരുന്നു. പ്രസിഡന്റായിരുന്നു, സെക്രട്ടറിയായിരുന്നു, ലഘുലേഖകളുടെ കർത്താവ്, ബാലശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, ശാസ്ത്ര കേരളത്തിന്റെ എഡിറ്റർ. അങ്ങനെ പരിഷത്തിന്റെ സർവനാഡീഞ്ഞരമ്പുകളിലൂടെയും സി ജി സഞ്ചരിച്ചു. ഒടുവിൽ പരിഷത്തിനു ലഭിച്ച അന്താരാഷ്ട്ര അവാർഡ് ജനീവയിൽ പോയി ഏറ്റുവാങ്ങിയതും സി ജി ശാന്തകുമാർ ആയിരുന്നു. സി ജി ഏറെ പരീക്ഷണങ്ങൾ നടത്തി. നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി എന്ന് സി ജിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സി ജി എല്ലാവരും നടന്ന വഴികളിലൂടെ നടക്കുകയും പുതിയ വഴികൾ കണ്ടെത്തുകയും ചെയ്തു. എല്ലാ പരീക്ഷണങ്ങളിലും സി ജി വിജയം കണ്ടെത്തി. കുട്ടികളോട് പരീക്ഷണം ചെയ്യാൻ സി ജി പ്രേരിപ്പിച്ചു. ഫിസിക്സിലും കെമിസ്ട്രിയിലും വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന എത്രയോ പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ച ശാസ്ത്ര പുസ്തകങ്ങൾ സി ജി കുട്ടികൾക്ക് വേണ്ടി എഴുതി. കുട്ടികൾ സദാ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന പരാതിക്ക് അറുതി വരുത്തണമെങ്കിൽ നിങ്ങൾ സി ജിയുടെ ശാസ്ത്ര പരീക്ഷണ പുസ്തകം കണ്ടെത്തി വാങ്ങിക്കൊടുക്ക്. അതിലെ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ കുറച്ച് സാധന സാമഗ്രികൾ വാങ്ങിക്കൊടുക്ക്. കുട്ടികൾ അതിൽ വ്യാപൃതരാവും. ഒരു കൊച്ചു ലൈബ്രറിയും ഒരു കൊച്ചു ലബോറട്ടറിയും വീടോട് ചേർത്ത് സെറ്റ് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ മൊബൈൽ അഡിക്ഷനെക്കുറിച്ച് വലിയ പരാതിയൊന്നും നിങ്ങൾ പറയുമെന്ന് തോന്നുന്നില്ല.

ശാസ്ത്രഗതിയുടെ പത്രാധിപർ എൻ വി കൃഷ്ണവാര്യരായിരുന്നു. ശാസ്ത്ര കേരളത്തിന്റെയും 1969 കോഴിക്കോട് വാർഷികത്തിലാണ് ഈ രണ്ട് മാസികയ്ക്കൊപ്പം കുട്ടികൾക്ക് വേണ്ടി യുറീക്ക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കപ്പെടുന്നത്. പ്രഥമ പത്രാധിപരായ ടി ആർ ശങ്കുണ്ണിക്ക് ശേഷം സി ജി ശാന്തകുമാർ ആയിരുന്നു യുറീക്കയുടെ പത്രാധിപർ. അതിലേക്കുള്ള പ്രവർത്തനങ്ങളും എഴുത്തുകളുമാണ് സി ജിയെ ശരിക്കും ഒരു ബാലസാഹിത്യകാരനാക്കി മാറ്റിയത്. അടിയന്തരാവസ്ഥ കാലത്ത് സി ജിയുടെ നേതൃത്വത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രകൃതി, സമൂഹം, ശാസ്ത്രം എന്നീ വിഷയങ്ങളെക്കുറിച്ച് 30,000 ക്ലാസുകൾ സംഘടിപ്പിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും ഗ്രന്ഥശാലകളിലും പഞ്ചായത്തുകളിലും കലാസമിതികളിലും എന്ന് വേണ്ട, കടൽ തീരങ്ങളിൽ വെച്ചുപോലും ഈ ക്ലാസുകൾ സംഘടിപ്പിക്കപ്പെട്ടു എന്നതാണ്. അറസ്റ്റുകൾക്ക് കാരണമായി അത് മാറിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ. എന്നാൽ ഡോക്ടർ കെ രാഹുലന്റെ ഇടപെടലുകൾ ആ തടസ്സത്തെ നീക്കാൻ ഏറെ സഹായിച്ചു. സി ജിക്ക് അതുണ്ടാക്കിയ സന്തോഷം അളവറ്റതായിരുന്നു എന്ന് പ്രതിഭാശാലികൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ കെ രാഹുലൻ എഴുതിയിരിക്കുന്നു.

0: ഒരേ ഒരു താരം.
1: വ്യക്തമായ ദിശാബോധത്തോടെയും കൃത്യമായ ശാസ്ത്രബോധത്തോടെയും കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ അടയാളം ചെയ്ത് വളർന്നുവന്ന സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അതിന്റെ ആദ്യത്തെ രണ്ട് ദശകങ്ങളിൽ ജനകീയത എപ്രകാരമായിരിക്കണമെന്ന കാഴ്ചപ്പാട് പ്രായോഗികമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു സി ജി ശാന്തകുമാർ. ശാസ്ത്രത്തെ കുറച്ച് കാൽപ്പനികതയോടെ അവതരിപ്പിച്ചാലേ അത് സാധാരണ ജനം സ്വീകരിക്കുകയുള്ളൂ എന്ന് സി ജിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അതിനുവേണ്ടി അല്പം പോലും അതിശയോക്തി കലർത്താൻ അദ്ദേഹം തയ്യാറായിരുന്നുമില്ല. ശാസ്ത്രചിന്തയെ വളച്ചൊടിക്കാൻ ഒരു രീതിയിലും അദ്ദേഹം തയ്യാറായില്ല. കൗതുകമുണർത്തുന്ന ഒരു ഭാഷ സ്വീകരിക്കുക എന്ന വിട്ടുവീഴ്ച മാത്രമാണ് അദ്ദേഹത്തിലുണ്ടായത്. സി ജി ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ല. എന്നാൽ ശാസ്ത്രജ്ഞനുള്ളതിനേക്കാൾ മികച്ച ശാസ്ത്രാവബോധം സി ജിക്കുണ്ടായിരുന്നു. ശാസ്ത്രപ്രചാരകൻ മാത്രമല്ല, ശാസ്ത്രചര്യയിൽ ജീവിതം കരുപ്പിടിപ്പിച്ച ആൾ കൂടിയായിരുന്നു സി ജി.

അപ്പുവിന്റെ സയൻസ് കോർണർ, ശാസ്ത്രാന്വേഷണ പ്രോജക്റ്റുകളും സയൻസ് പരീക്ഷണങ്ങളും എന്നീ പുസ്തകങ്ങളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഒരു കുട്ടിക്ക് മൊബൈൽ ചതുരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ആ പുസ്തകങ്ങളിലുണ്ട്. പോക്കുവയിലേറ്റാൽ പൊന്നാകും, കിടക്കാൻ കൂട്ടാക്കാത്ത കുട്ടി, കങ്കാരു ചന്ദ്രനിലേക്ക്, വിദ്യാഭ്യാസം 5 വയസ്സിന് മുൻപ്, വികൃതിക്കുട്ടികൾ, മുത്തച്ഛൻ പറഞ്ഞ കഥ, വീട്ടുമുറ്റത്തെ ശാസ്ത്രം, എങ്ങുനിന്നോ ഒരു വെളിച്ചം തുടങ്ങിയവയെല്ലാം സി ജി ശാന്തകുമാർ രചിച്ച് കൃതികളാണ്.

നിരവധി പുരസ്കാരങ്ങൾ സി ജി ശാന്തകുമാറിന് ലഭിച്ചു. യുനെസ്കോ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കൈരളി ചിൽഡ്രൻസ് അവാർഡ്, സഹൃദയവേദി അവാർഡ് എന്നിവ സി ജി ശാന്തകുമാറിന് ലഭിച്ചു. ഒരു കൊച്ചു കാറ്റിൽ നിന്ന് വിപ്ലവത്തിന്റെ വലിയ കൊടുങ്കാറ്റുകൾക്ക് ഇനിയും സാധ്യതയുള്ള അന്തിക്കാടാണ് സി ജിയുടെ ജന്മസ്ഥലം. 1938 ജനുവരി 6-നാണ് സി ജി ജനിക്കുന്നത്. ബി എസ് സി പാസ്സായതിനു ശേഷം അധ്യാപക വൃത്തിക്ക് ചേർന്ന സി ജി നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി. കഠിനമായ അധ്വാനം സി ജിക്ക് കൈമുതലായിരുന്നു. നളന്ദ ഹൈസ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട രാമൻ മാസ്റ്ററായിരുന്നു സാക്ഷാൽ സി ജി ശാന്തകുമാർ. ചിട്ടയായ ജീവിതം നയിച്ചു. പ്ലാൻ അനുസരിച്ചുള്ള പ്രവൃത്തികൾ ഷെഡ്യൂൾ ചെയ്തു. യുക്തിപൂർവമുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളാണ് ഗ്രാമീണർക്കെല്ലാം ബഹുമാനാദരങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തത്. സൗമനസ്യമുള്ള പെരുമാറ്റവും ലാളിത്യവും അദ്ദേഹത്തിന്റെ പ്രകാശം വർദ്ധിപ്പിച്ചു.

കേരളത്തിന്റെ ചരിത്രം സൃഷ്ടിച്ചതും ചരിത്രത്തിന് കാരണമായതുമായ പല സംഭവങ്ങൾക്കും സി ജി ശാന്തകുമാർ സാക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ജനകീയ പ്രസ്ഥാനം എപ്രകാരമായിരിക്കണമെന്നതിൽ സി ജിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും കഴിഞ്ഞു എന്നതാണ് സാമൂഹിക സംഘടന എന്ന നിലയിൽ അതത്രയും ജനകീയമായി തീർന്നത്. ഒരു സന്നദ്ധ സംഘടന എന്നതിനപ്പുറം വികസന ആശയങ്ങളും കാഴ്ചപ്പാടുകളും സർക്കാരിന് കൈമാറാനുതകുന്ന അല്ലെങ്കിൽ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിന്റെ മണ്ണിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളർന്നു ഹരിതാഭമായി മാറി. അതിനനുസൃതമായ രീതിയിൽ വേരുകളാഴ്ത്താൻ പരിഷത്തിനെ സഹായിച്ച പ്രാരംഭ പ്രവർത്തകരിൽ അദ്വിതീയനായിരുന്നു സി ജി ശാന്തകുമാർ.

തൃശൂർ പോളിക്ലിനിക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ താൽക്കാലിക ഓഫീസായി പ്രവർത്തിച്ചു വന്നത്. പഴയകാല പരിഷത്ത് പ്രവർത്തകർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും. അങ്ങനെ അത് മാറാനുള്ള കാരണം യുറൈക്കയുടെ പത്രാധിപസ്ഥാനം സി ജിയിൽ വന്നതോടെയായിരുന്നു. പോളിക്ലിനിക് ശാസ്ത്ര സാഹിത്യ സൗഹൃദ സദസ്സായി മാറിയിരുന്ന കാലങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഇന്ന് അധികം പേരില്ല. എം സി നമ്പൂതിരിപ്പാടും ഡോക്ടർ കെ എൻ പിഷാരടിയും സി ജി ശാന്തകുമാറും ഡോക്ടർ കെ കെ രാഹുലനും ശാസ്ത്ര സാഹിത്യ സമ്മേളനങ്ങളിലെ സജീവ അംഗങ്ങളായിരുന്നു. ആ സൗഹൃദവും ചർച്ചകളും യുറൈക്കയെ ഏറ്റവും മികച്ച ബാലശാസ്ത്ര മാസികയായി വളർത്തിയെടുത്തു. ഏറ്റെടുത്ത പ്രവൃത്തികൾ അങ്ങേയറ്റം അർപ്പണബോധത്തോടെ നിർവഹിച്ച ആൾ, വിശാലമായ മാനവികത കാഴ്ചപ്പാടായി സ്വീകരിച്ചിരുന്ന ഒരാൾ, വിശേഷണങ്ങളല്ല, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിരുന്ന കർമ്മകുശലനായ സി ജി ശാന്തകുമാർ കേരളത്തിന് നൽകിയ സംഭാവനകളെ കൂടുതൽ ആഴത്തിൽ പഠനവിധേയമാക്കേണ്ടതുണ്ട്. 2006 മെയ് 25 സി ജി വിട പറഞ്ഞു. അകാലത്തിലുള്ള വേർപാടായിരുന്നു. ആശയങ്ങളേറെ ബാക്കി വെച്ചാണ് സി ജി വിട പറഞ്ഞത്. എങ്കിലും ഇന്നും കാഴ്ചപ്പാടുകളുടെ കൂട്ടുകാരൻ, ശാസ്ത്രവീഥികളിലൂടെ സഞ്ചരിച്ച യാത്രികൻ, കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കുട്ടിയുടെ കത്തിന് പച്ചമഷി കൊണ്ട് കുറിച്ച മറുപടി ഹൃദയത്തിന്റെ തട്ടകങ്ങളിൽ ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, ഓർമ്മക്കുറിപ്പായി, സ്നേഹക്കുറിപ്പായി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. വലിച്ചെറിയലല്ല വേണ്ടത്, തിരിച്ചറിയലാണ് വേണ്ടത്. ശുചിത്വത്തെ സംബന്ധിച്ച് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ലൊരു ബോധവൽക്കരണ സന്ദേശമായി തോന്നി. ശരിയാണ്, തിരിച്ചറിവുണ്ടെങ്കിൽ വലിച്ചെറിയില്ല തന്നെ. എന്തുമേതും വലിച്ചെറിയുന്നതിൽ നിന്നും നമ്മൾ എന്തുമാത്രം മാറിയിരിക്കുന്നു. മുമ്പ് ബസ്സിൽ നിന്ന്, ട്രെയിനിൽ നിന്ന് എന്തും പുറത്തേക്ക് വലിച്ചെറിയാനുള്ള പ്രവണതയുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് കുറഞ്ഞു. പ്രത്യേകിച്ച് പുതിയ തലമുറ, അവർ കൃത്യമായും വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ്. അതുപോലെ എല്ലാവർക്കും ഈ തിരിച്ചറിവുണ്ടായാൽ ഈ ഹരിത കേരളം എത്രമേൽ മനോജ്ഞമാവുമെന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങും ഒരു തുണ്ട് കടലാസ് പോലും ആരും അലസമായി വലിച്ചെറിയുന്നില്ല. അങ്ങനെ ആവണമെങ്കിൽ അത്രയേറെ തിരിച്ചറിവ് ആവശ്യമായിരിക്കുന്നു. അതിനത്രയേറെ ബോധവൽക്കരണ പരിപാടികളും ആവശ്യമായിരിക്കുന്നു. അതാര് ചെയ്യും എന്ന് ചോദിച്ചാൽ തിരിച്ചറിവുള്ള ആർക്കും ചെയ്യാം എന്നാണ് ഉത്തരം. അതാരാ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എന്നു തന്നെയാണ് അല്ലേ? നമ്മളെല്ലാവരും തിരിച്ചറിവുള്ളവർ തന്നെയാണ് അല്ലേ?

ഫേൺഹിൽ എന്നത് ഗുരു നിത്യചൈതന്യതയുടെ ആശ്രമമാണ്. രാവിലെ ഒരു ദിനം കണ്ടത് ഗുരു റോഡ് വൃത്തിയാക്കുന്ന കാഴ്ചയാണ്. ബേബിസാറ് പറഞ്ഞ അറിവാണ്. വൃത്തിയാക്കുക എന്നു വെച്ചാൽ നടക്കാനിറങ്ങുമ്പോൾ കണ്ട ചപ്പുചവറുകളെല്ലാം ഗുരു പെറുക്കിയെടുക്കും. മാലിന്യ സംസ്കരണം എന്നത് ഒരു സംസ്കാരമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. കുട്ടിക്കാലം മുതലേ അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. അതെന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തില്ല എന്ന് വെച്ചാൽ, വാസ്തവത്തിൽ വേസ്റ്റ് ബിന്നുകൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പരിചിതമായിരുന്നില്ല എന്നതാണ്. നഗരത്തിലെ ചില വലിയ കടകളിലൊക്കെയായിരുന്നു അന്ന് വേസ്റ്റ് ബിന്നുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു മുട്ടായി കവർ എവിടെ കൊണ്ടിടും എന്നതൊരു വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ നാടുകളിൽ. വഴിയിൽ കളയുക എന്നത് തന്നെ, അല്ലാതെ വേറെ വഴിയില്ല. എല്ലാം കണ്ട ഇടങ്ങളിൽ വലിച്ചെറിഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. ആ ശീലം ഇപ്പോഴും രക്തത്തിൽ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്നും ഗ്രാമങ്ങളിൽ റോഡരികുകളിലൊന്നും വേസ്റ്റ് ബിന്നുകൾ പതിവല്ല. അത് വരണം. എന്നാലേ വലിച്ചെറിയൽ എന്നത് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാടുകളിൽ വരാനുണ്ട്.

റോഡരികുകളിൽ ചെറിയ ഉദ്യാനങ്ങളായാലും ആർട്ട് ഏരിയകളായാലും അത് വരണം. റോഡരികുകൾ അങ്ങനെ മാറണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും വലിച്ചെറിയാൻ പെട്ടെന്ന് തോന്നില്ല. ഞങ്ങളൊരിക്കൽ കല്ലുപാലം കരുണാസായി റോഡ് അങ്ങനെ മനോഹരമാക്കാൻ ഒരു പദ്ധതിയിട്ടു. പഞ്ചായത്ത് അനുമതി നൽകി. നന്നായി ചെയ്തു തുടങ്ങി. കുറേ ചെടികൾ ആരൊക്കെയോ പിഴുതു കളഞ്ഞു. കുറേയേറെ ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പോഴും ആ പ്രവൃത്തി തുടരുക തന്നെയാണ്. റോഡരികുകൾ കാടുകളായി തന്നെ കിടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. ഒന്നോർത്തു നോക്കൂ, നമ്മൾ നടക്കുന്ന വഴിക്ക് ഇരുവശവും മനോഹരമായ പൂക്കൾ, ശില്പങ്ങൾ, എന്തു ഭംഗിയായിരിക്കും കാണാനെന്ന് ഒന്നോർത്തു നോക്കൂ. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള പാതയോരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ സീനറികളായി നമ്മൾ ചുവരുകളിൽ തൂക്കും. അതിനെ നമുക്ക് കഴിയും. അല്ലാതെ സ്വന്തം തെരുവോരങ്ങൾ മനോഹരമാവുന്നത് കാണാൻ എന്തോ ബുദ്ധിമുട്ടുള്ള മാനസികാവസ്ഥയുള്ളവരെക്കുറിച്ച് എന്തു പറയാനാണ്? അത് മാറും അല്ലേ? മാറി വരും. അല്ലാതെന്തു ചെയ്യാൻ?

തെരുവോരങ്ങളെ ഉദ്യാനങ്ങളാക്കുന്നതോടൊപ്പം ചെറിയ ശില്പങ്ങളും ചിത്രങ്ങളും കൊണ്ട് അവയെ കൂടുതൽ കമനീയമാക്കാം. വളരെ ചെറിയ സ്ഥലം മതി. അങ്ങനെ ചെയ്യുമ്പോൾ അത് പുതിയ തലമുറയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഥികൾ കൂടിയാകും. ഉദാഹരണത്തിന്, ഒരരികിൽ കുറച്ച് സ്ഥലത്ത് പച്ച പുല്ല് വെച്ച് പിടിപ്പിക്കുന്നു. അതിൽ പൊക്കത്തിൽ ഒരു ശില, അതിൽ കുറച്ച് വരികൾ. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. പിന്നെ രമണനെക്കുറിച്ചും ചങ്ങമ്പുഴയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഏറ്റവും താഴെയായി മാനസം കല്ലുകൊണ്ടല്ലാത്തതായുള്ള മാനവരാരാനുമുണ്ടെന്നിരിക്കുകിൽ ഈ കല്ലറതൻ ചവിട്ടുപടിക്കൽ ഒരൽപ്പനേരം ഇരുന്നു കരഞ്ഞേച്ചു പോകണേ. ആ സൗഹൃദാശ്രുക്കൾ കണ്ടുകൊണ്ടെങ്കിലും ആശ്വസിക്കട്ടെ ഒന്നീ പ്രേമഗായകൻ. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ വഴിയരികിലും ചെയ്യാം, എഴുതിവെക്കാം അല്ലേ? അത്രയും മനോഹരമായി ഓരോ വഴിയരികും ചെയ്യാനായാൽ അവിടേക്ക് ഒരു മാലിന്യവും വലിച്ചെറിയാൻ ആരും തയ്യാറാവില്ല തന്നെ.

നിങ്ങൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ കാർപ്പൻ്ററോ ആര് തന്നെയോ ആയിക്കൊള്ളട്ടെ, ജീവിതകാലം മുഴുവനും ഒരു പരിസ്ഥിതി പ്രവർത്തകനും ലഹരി വിരുദ്ധ പ്രവർത്തകനുമായിരിക്കണം. ഒപ്പം ശുചിത്വ മിഷൻ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയും വേണം. ശുചിത്വമിഷൻ എന്നത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ട് മാത്രം കാണരുത്. ഓരോ പൗരന്റെയും ജീവിതത്തിലെ പ്രധാന മിഷനുകളിൽ ഒന്നായി ശുചിത്വത്തെ കാണണം. അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ നാട് എത്രമാത്രം സുന്ദരമായേനെ അല്ലേ. അതുകൊണ്ട് അത്തരത്തിൽ ഒരു സംസ്കാരം വികസിപ്പിച്ചെടുക്കുന്നതിന് അനിവാര്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നാടെങ്ങും നടക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു പൗരബോധമാണ് ശുചിത്വ മിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം.

ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പക്ഷെ ശരിക്കും കാര്യമായ അവബോധം നമ്മൾ നടത്തിയാൽ ലോകത്തിന് തന്നെ മാതൃകയായി മാറാൻ നമുക്കാകും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ പിന്തുണ നൽകാൻ നമുക്ക് കഴിയണം. അവർ ചെയ്യുന്നതൊരു വലിയ സേവനമാണെന്ന് ഇനിയും തിരിച്ചറിയാത്തവർ ഏറെയുണ്ട്. അവർ മാലിന്യം സ്വീകരിക്കാനെത്തുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട് ഇപ്പോഴും. നമ്മുടെ വീട്ടിലെ മാലിന്യം അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പണം കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ശരിക്കും കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണ്, മനസ്സിലാക്കാഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനാവുന്നത് ഹരിത കർമ്മസേനയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുക എന്നത് തന്നെയാണ്. ഓർക്കുക, ഹരിത കർമ്മസേന ഒരു വലിയ സൈന്യമാണ്, സേവന സൈന്യം.

മാലിന്യമുക്ത കേരളം എന്നത് ഒരു മുദ്രാവാക്യമായി മാത്രം കാണരുത്. മഹത്തായ ഒരു കർമ്മ പദ്ധതിയാണത്. അതിലണിചേരുക എന്നതിനേക്കാൾ വലിയ അഭിമാനം വേറെയില്ല. ഒന്നും ഒരിടത്തേക്കും വലിച്ചെറിയില്ല എന്ന് സ്വയം തീരുമാനിച്ചാൽ തീരാവുന്ന കാര്യമേയുള്ളൂ. അതാരും അടിച്ചേൽപ്പിച്ച് ചെയ്യേണ്ടതായ കാര്യമല്ല. സ്വയം അവബോധത്തെക്കാൾ വലിയ ബോധവൽക്കരണം വേറെയില്ല എന്ന് കേട്ടിട്ടില്ലേ? സ്വയം പരിശീലിച്ചു തുടങ്ങിയാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ശീലമായി മാറുക തന്നെ ചെയ്യും. വീട്, ചുറ്റുപാട് എന്നിവ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് നന്നായിട്ടറിയാം. ആ അറിവിനെ ഒന്ന് പുറത്തേക്ക്, റോഡിലേക്ക്, കവലകളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതിയാകും. കാര്യം വ്യക്തമാണ്, കാര്യം ശുദ്ധവുമാകും.

ശുചിത്വം വാക്കുകളിൽ മാത്രമാവരുത്. കുനിഞ്ഞൊരു കുപ്പെടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അതിനും വയ്യെങ്കിൽ വലിച്ചെറിയാതിരുന്നാൽ മതി. ചില ഉത്സവങ്ങളോ ഘോഷയാത്രകളോ കണ്ടിട്ടില്ലേ? അത് കഴിഞ്ഞ് റോഡ് നിറയെ ഗ്ലാസുകൾ, പൂക്കൾ, ചവറുകൾ, അങ്ങനെ എന്തൊക്കെ. അത്തരത്തിൽ ഉത്സവം നടത്തിയിട്ട് എന്ത് കാര്യമാണ്? റോഡ് തടഞ്ഞുള്ള സമരങ്ങളെപ്പോലെ, റോഡ് തടഞ്ഞുള്ള പ്രകടനങ്ങളെപ്പോലെ മ്ലേച്ഛമാണ് റോഡുകൾ മലിനമാക്കുന്ന ഉത്സവങ്ങളും ഘോഷയാത്രകളും. ശുചിത്വം എന്നത് ഞങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ പാലിക്കേണ്ടതാണെന്ന മനോഭാവമാണ് പലർക്കുമുള്ളത്. എനിക്കെന്തുമാവാം, എവിടെയും തുപ്പാം, എവിടെയും ചവറുകൊണ്ടിടാം, മറ്റാരും ചെയ്യരുത് എന്ന് കരുതുന്നത് എന്തു കഷ്ടമാണ്. നിങ്ങൾ ഘോഷയാത്ര നടത്തുകയോ ഉത്സവങ്ങൾ നടത്തുകയോ ചെയ്യൂ, പക്ഷേ അത് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അത് വൃത്തിയാക്കേണ്ട ചുമതല കൂടി നിങ്ങൾക്കുള്ളതാണ് എന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ, ഒരാളുടെ വ്യക്തിത്വത്തെ അയാൾക്ക് തന്നെ വിലയിരുത്താനാവുന്ന ഒരു കാര്യമാണ് അയാൾ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എന്നതിലൂടെ. മാലിന്യം റോഡ് സൈഡിലേക്ക് വലിച്ചെറിയുന്ന ആളാണെങ്കിൽ, റോഡിൽ തുപ്പുന്ന ആളാണെങ്കിൽ, സത്യമായിട്ടും പറയട്ടെ, ഒന്നും തോന്നരുത്, വ്യക്തിത്വ വൈകല്യമുള്ള ആളാണ് നിങ്ങൾ.

ഒരു കവല കണ്ടാലറിയാം അവിടുത്തെ ആളുകളുടെ സംസ്കാരം എന്തെന്ന്, ഒരു തെരുവോരം കണ്ടാലറിയാം അവിടുത്തെ ആളുകളുടെ വൃത്തി എന്തെന്ന്. ഞങ്ങൾ പണ്ട് ഒരു ചെറിയ കവലയിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ ഒരു വലിയ വേസ്റ്റ് ബിൻ വെച്ചു. അതിന്റെ ചുമതല ഹരിതകർമ്മസേന സ്വയം ഏറ്റെടുത്തു. പക്ഷെ നാട്ടിൽ ഒന്ന് രണ്ടു പേർക്കത് വലിയ ബുദ്ധിമുട്ടായി. അവരതെടുത്ത് തോട്ടിലിട്ടു. ഇത് പറയുന്നത് ഒരു ക്ലബിലെ അംഗങ്ങളാണ് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. അവരുടെ വിഷമങ്ങളാണ് അവർ പങ്കുവച്ചത്. അവര് തന്നെ പറയുന്നു, ആരോട് ചോദിക്കാൻ, ചോദിച്ചിട്ട് എന്താവാൻ. പല നല്ല കാര്യങ്ങളും ചെയ്യുന്നവരുടെ നെടുവീർപ്പുകൾ അവസാനിക്കുന്നത് ഇങ്ങനെ കൈമലർത്തിക്കൊണ്ടാണ്, എന്ത് ചെയ്യാൻ എന്ന്. ദുഃഖകരമായ കാര്യങ്ങളാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരാവശ്യവുമില്ലാതെ നശിപ്പിക്കുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും? ഒരുതരം മാനസിക വൈകല്യം, വേറൊന്നുമല്ല.